0: സഹകരണവും സുസ്ഥിരതയും പ്രധാന ചർച്ചാ വിഷയം. അതിതീവ്ര മഴ സാധ്യതയെ തുടർന്ന് ഝാർഖണ്ഡിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് വിജയത്തുടക്കം. വാർത്തകൾ വിശദമായി. ഇലക്ട്രോണിക്സ് ഘടക നിർമ്മാണ പദ്ധതി പ്രകാരം 31 അപേക്ഷകൾക്കുകൂടി അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. 7,877 കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ പദ്ധതികളിലൂടെ പ്രതീക്ഷിക്കുന്നത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ 82,000 കോടി രൂപയുടെ ഇലക്ട്രോണിക് ഘടകങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. 9,500-ലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഈ തീരുമാനം വഴിയൊരുക്കും. തമിഴ്നാട്ടിൽ നിന്നുള്ള 7, മഹാരാഷ്ട്ര, ഹരിയാന എന്നിവിടങ്ങളിൽ നിന്ന് 6 വീതവും ഉൾപ്പെടെ 10 സംസ്ഥാനങ്ങളിൽ നിന്നാണ് അപേക്ഷകൾ ലഭിച്ചത്. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അപേക്ഷകർക്ക് അംഗീകാര പത്രങ്ങൾ കൈമാറി. പദ്ധതിക്ക് കീഴിൽ ഇതുവരെ അംഗീകാരം ലഭിച്ച ആകെ കമ്പനികളുടെ എണ്ണം 106 ഉയർന്നതായി കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: ഇലക്ട്രോണിക്സ് കമ്പോണന്റ് മാനുഫാക്ചറിംഗ് സ്കീം മേ 106 പ്രോജക്ട്സ് അപ്രൂവ് ഹോ ചുക്കേ ഹേ ഓർ 2.5 ലക്ഷം ലോഗോ കോ ടോട്ടൽ ഡയറക്ട് ഓർ ഇൻഡയറക്ട് മിലാക്കേ ഇൻ ഫാക്ടറീസ് മേ എംപ്ലോയ്മെന്റ് മിലേഗ ജിസ് സ്കീം മേ 31 പ്രോജക്ട്സ് അപ്രൂവ് ഹുവേ ഹേ.
0: സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാജ്യത്ത് ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ട ISI പിന്തുണയുള്ള ഷഹ്സാദ് ഭട്ടി നെറ്റ്വർക്ക് എന്ന ഭീകര സംഘടനയെ തകർത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 14 സംസ്ഥാനങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഏകോപിപ്പിച്ചുള്ള റെയ്ഡുകൾ നടത്തി ഭീകര ശൃംഖലയെ തകർത്തതായും 200-ലധികം ഭീകരപ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം അറിയിച്ചു. ഉത്തർപ്രദേശിൽ നിന്ന് 62, ഹരിയാനയിൽ നിന്ന് 52, ഡൽഹിയിൽ നിന്ന് 51, പഞ്ചാബിൽ നിന്ന് 44 പേർ ഉൾപ്പെടെ 200-ലധികം പേർ പിടിയിലായിട്ടുണ്ട്. പാകിസ്ഥാൻ ആയുധ ഫാക്ടറിയുടെ മുദ്രയുള്ള ഗ്രനേഡുകൾ, സ്ഫോടക വസ്തുക്കൾ, പിസ്റ്റളുകൾ, വെടിയുണ്ടകൾ, CCTV ക്യാമറകൾ എന്നിവ പിടിച്ചെടുത്തതായും ശ്രീ അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 12th ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കൽ എന്ന ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയുടെ പ്രധാന പ്രമേയത്തിന് കീഴിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പരിസ്ഥിതി വർക്കിംഗ് ഗ്രൂപ്പ്, കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്നലെ ചേർന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് മന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. പരീക്ഷാ നടപടിക്രമങ്ങളിൽ സമഗ്രമായ മാറ്റങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. പരീക്ഷാ സംവിധാനം പരിഷ്കരിക്കുന്നതിനായി NDA സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ഉദ്യോഗസ്ഥർ മന്ത്രിയെ ധരിപ്പിച്ചു. ഝാർഖണ്ഡിൽ പരീക്ഷാ ക്രമക്കേടിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് TDPL നടത്തിയ JSSC CGL പരീക്ഷയും മറ്റ് എല്ലാ മത്സര പരീക്ഷകളും റദ്ദാക്കി. മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ അധ്യക്ഷതയിൽ ഇന്നലെ വൈകിട്ട് ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് ഇതു സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. ഇതിനു പുറമെ 2014 മുതൽ ഝാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ, ഝാർഖണ്ഡ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും നടത്തിയ എല്ലാ പരീക്ഷകളിലും സമഗ്ര അന്വേഷണം നടത്താനും സർക്കാർ ഉത്തരവിട്ടു. ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ധീരജ് സേത്തിന് നേപ്പാൾ സൈന്യത്തിന്റെ ആദരം. ഇന്നലെ കാഠ്മണ്ഡുവിലെ ശീതൽ നിവാസിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ നേപ്പാൾ പ്രസിഡന്റ് രാംചന്ദ്ര പൌഡൽ ഇന്ത്യൻ കരസേനാ മേധാവിക്ക് നേപ്പാൾ സൈന്യത്തിന്റെ ഓണററി ജനറൽ ബഹുമതി നൽകിയാണ് ആദരിച്ചത്. തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പിടിച്ചെടുത്ത കള്ളപ്പണവുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസുകളിൽ കൃത്യസമയത്ത് അന്വേഷണം പൂർത്തിയാക്കാൻ സുപ്രീംകോടതിയുടെ നിർദ്ദേശം. പണമോ ആസ്തികളോ പിടിച്ചെടുത്താൽ 24 മണിക്കൂറിനകം ജില്ലാ മജിസ്ട്രേറ്റിനെയോ ബന്ധപ്പെട്ട കോടതിയെയോ അറിയിക്കണം. ഒരു വർഷത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബെല്ലാരിയിൽ വൻതോതിൽ കള്ളപ്പണം പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവെയാണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. ഖത്തറിലുള്ള പ്രവാസികൾക്ക് ഇന്ത്യയിലേക്ക് നേരിട്ട് പണം അയക്കുന്നതിനുള്ള UPI അധിഷ്ഠിത POS ട്രാൻസ്ഫർ സേവനം ആരംഭിച്ചതായി കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം. ഖത്തർ പോസ്റ്റ് ഔട്ട്ലെറ്റുകൾ വഴി നേരിട്ട് പണം അയക്കാനാണ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വിഴിഞ്ഞം തുറമുഖത്തു നിന്നുള്ള നേരിട്ടുള്ള കയറ്റിറക്കുമതിക്ക് ഇന്ന് തുടക്കമാകും. രാവിലെ 10:45 മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി മാത്രം പ്രവർത്തിച്ചിരുന്ന വിഴിഞ്ഞം തുറമുഖത്തു നിന്നുള്ള ചരക്കുകളുടെ നേരിട്ടുള്ള കയറ്റുമതിക്കും ഇറക്കുമതിക്കും ഇന്ന് തുടക്കമാവുകയാണ്. ഇതുവരെ മദർഷിപ്പുകൾ എന്ന വൻ കപ്പലുകളിൽ വരുന്ന കണ്ടെയ്നറുകൾ മറ്റ് ചെറിയ കപ്പലുകളിലേക്ക് മാറ്റി അയക്കുന്ന രീതിയിലുള്ള സേവനങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ചരക്കുകൾ കയറ്റി അയക്കാനും ഇറക്കുമതി നടത്താനുമുള്ള കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണറുടെ അനുമതി ജൂലൈ 17 ലഭിച്ചത്. പൂർണ്ണ കണ്ടെയ്നറുകൾ മാത്രമാവും നിലവിൽ വിഴിഞ്ഞത്ത് ഇറക്കുമതിയും കയറ്റുമതിയും ചെയ്യാനാവും.
0: കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ഇന്ന് ചേർത്തലയിൽ ഏകദിന മാധ്യമ ശില്പശാല സംഘടിപ്പിക്കും. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ഉദ്ഘാടനം ചെയ്യും. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷത വഹിക്കും. അതേസമയം കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന മാധ്യമ ശില്പശാല നാളെ രാവിലെ 9:30 മുതൽ എറണാകുളം മരട് നടക്കും. ജില്ലാ കളക്ടർ പ്രിയങ്ക ജി പരിപാടി ഉദ്ഘാടനം ചെയ്യും. കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഇല്ലം നിറ ചടങ്ങുകൾക്കായി ഗുരുവായൂർ ക്ഷേത്രം ഒരുങ്ങി. ഇന്ന് രാവിലെ 8:30 മുതൽ 9:30 വരെയാണ് ഇല്ലം നിറ ചടങ്ങുകൾ. ഗുരുവായൂരപ്പന് സമർപ്പിക്കാനുള്ള കതിർക്കറ്റകൾ ക്ഷേത്രത്തിൽ എത്തിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ പാർലമെന്ററി കാര്യവകുപ്പ് സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് രാത്രിയോടെ മലപ്പുറം കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ എത്തും. ഒരാഴ്ചത്തെ സന്ദർശനത്തിനാണ് അദ്ദേഹം എത്തുന്നത്. തൃശൂരിന്റെ തനത് കലാരൂപമായ പുലിക്കളിയിൽ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സംഘങ്ങൾക്ക് കേന്ദ്ര ടൂറിസം വകുപ്പ് അനുവദിച്ച 24 ലക്ഷം രൂപയുടെ ധനസഹായം ഇന്ന് വിതരണം ചെയ്യും. കളക്ടർ കോൺഫറൻസ് ഹാളിൽ രാവിലെ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തുക സമ്മാനിക്കും. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് ജാർഖണ്ഡിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹിമാചൽ പ്രദേശ്, ബീഹാർ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഒഡീഷ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അതേസമയം വടക്കൻ ഒഡീഷയിൽ പ്രളയ സാഹചര്യം ഗുരുതരമായി തുടരുന്നു. ന്യൂഡൽഹിയിൽ ആരംഭിച്ച BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് വിജയത്തുടക്കം. പുരുഷ സിംഗിൾസിൽ യുവതാരം ആയുഷ് ഷെട്ടി നിലവിലെ ലോക ചാമ്പ്യനും 1-ാം റാങ്കുകാരനുമായ ചൈനയുടെ ഷിയു കിയെ അട്ടിമറിച്ചു. വനിതാ സിംഗിൾസിൽ മുൻനിര താരം PV സിന്ധു അയർലന്റിന്റെ സോഫിയ നോബിളിനെതിരെ ആധികാരിക വിജയം നേടി. വനിതാ ഡബിൾസിൽ ഇന്ത്യയുടെ തൃഷ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യവും കവിപ്രിയ സെൽവം സിമ്രാൻ സിംഗി സഖ്യവും ആദ്യ റൌണ്ടിൽ സ്പെയിനിന്റെ ജോഡികളെ മറികടന്നു. പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ MR അർജുൻ ഹരികരൻ അംശകരുൺ സഖ്യവും 2-ാം റൌണ്ടിലേക്ക് യോഗ്യത നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇലക്ട്രോണിക്സ് ഘടക നിർമ്മാണ പദ്ധതിക്ക് കീഴിൽ 31 അപേക്ഷകൾക്കുകൂടി അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാജ്യത്ത് ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ട ഷഖ്സാദ് ഭട്ടി നെറ്റ്വർക്ക് ഭീകര സംഘടനയെ തകർത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിഴിഞ്ഞം തുറമുഖത്തുനിന്ന് നേരിട്ടുള്ള കയറ്റിറക്കുമതിക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. സഹകരണം, സുസ്ഥിരത പ്രധാന ചർച്ചാ വിഷയം. അതിതീവ്ര മഴ സാധ്യതയെ തുടർന്ന് ജാർഖണ്ഡിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് വിജയത്തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: അല്ലേ, താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
4: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
3: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
4: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
3: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
4: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
3: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
4: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
3: നടത്താം.
5: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
6: രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
5: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
7: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
8: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
9: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
10: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്ത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
11: അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
9: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം.
12: കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10 വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷും ലഭ്യമാണ്. ഹൈപവർ വാഷിംഗ് സെന്റർ, പദാരം.

0: സുഖലാളനംഖത്തൊരു
1: കാവടിയാട്ടം
0: സുന്ദരം സുരഭിലും സുഖലാളനം എന്തിനെങ്കിലും പൂമുഖത്തൊരു കാവടിയാട്ടം പ്രണയവസം.

തിരുമായി വരവേൽക്കുമോ? ഒരു കുളം കുളിരുമായി വരവേൽക്കുമോ? എന്റെ കിളിക്കൂട്ടിന് തിരിയിടമേകുമോ? പ്രണയ വസന്തം.

0: വയസ്സുള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
2: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
1: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
2: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
6: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ച് ആൻഡ് ജെ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
5: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
6: ആ, അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
5: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
6: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
5: രണ്ട് ചോയ്സിലും പാർക്കിംഗിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ ചെന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചങ്ങള് നടന്നത്.
6: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
5: നടത്താം.
7: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
8: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
9: രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
8: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
10: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്ന് ഓഗസ്റ്റ് 18 കേരളത്തിലെ ആദ്യത്തെ ജില്ല, കമ്പ്യൂട്ടറിന് സാക്ഷര ജില്ലയായി കുറിച്ച ആദ്യത്തെ ജില്ല മലപ്പുറമായിരുന്നു. അപ്പം കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയുക മാത്രമല്ല, സാധാരണക്കാരിലേക്കും സാങ്കേതിക വിദ്യയെ എത്തിക്കുക എന്ന വലിയ ലക്ഷ്യമായിരുന്നു ഈ ഒരു മുന്നേറ്റത്തിന് പിന്നിൽ. വീട്ടമ്മമാർ, കർഷകർ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, മുതിർന്നവർ, സമൂഹത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാന അറിവ് നൽകാനുള്ള ശ്രമങ്ങളാണ് മലപ്പുറത്തെ ഈ ഒരു നേട്ടത്തിലേക്ക് എത്തിച്ചത്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഇന്ന് നമ്മൾ മൊബൈലിൽ ഒരു ക്ലിക്ക് കൊണ്ട് ബാങ്കിംഗ് ചെയ്യുന്നു, ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, ജോലി അപേക്ഷിക്കുന്നു, ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. പക്ഷേ ഈ ഒരു ഡിജിറ്റൽ ലോകത്തേക്ക് സാധാരണക്കാരെയും കൊണ്ടുവരണമെന്നൊരു ചിന്തയുണ്ട്. 18 വർഷം മുമ്പേ കേരളത്തിലൊരു ജില്ല അത് ഏറ്റെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ മലപ്പുറത്തിൻ്റെ ഈ നേട്ടം എന്ന് പറയുന്നത് ഒരു ജില്ലയുടെ മാത്രം നേട്ടമല്ല, സാങ്കേതിക വിദ്യ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എന്നതിൻ്റെ ഒരു വിജയമാണ്. അപ്പം ഇന്ന് ചിങ്ങം 2 പുതിയൊരു മലയാള വർഷത്തിൻ്റെ തുടക്കത്തിൻ്റെ ആവേശം ഇപ്പോഴും നമ്മളിലുണ്ട്. അതിനൊപ്പം ഓർക്കാം, കാലം മാറുമ്പോൾ നമ്മളും മാറണം അല്ലെ. നാടോടുമ്പോൾ നടുവേ ഓടണം എന്നുള്ളൊരു ചൊല്ലാണ് നമ്മൾ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ പുതിയ ടെക്നോളജിക്ക് അനുസരിച്ച് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ പഴയ ടെക്നോളജിയിലേക്ക് വീണ്ടും അതായത് ടെക്നോളജി നമുക്ക് പിന്നെ പഴയ കാലത്തെ ടെക്നോളജി ആയിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ. നമ്മളെ ഇപ്പം ഇപ്പം ഇറലവൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഏത് കാര്യമാണോ, ഇപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് തരം ടെക്നോളജിയാണോ, ആ ടെക്നോളജിക്ക് അനുസരിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് അല്ലേ. വീണ്ടും പഴയതിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു മാറ്റം നമുക്ക് ഉണ്ടാവുകയില്ല. അപ്പം അതാണ് നാടോടുമ്പോൾ നടുവേ ഓടുക എന്നുള്ളൊരു ചൊല്ലാണ്. അപ്പം സാങ്കേതിക വിദ്യകൾ എത്രത്തോളം നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഉപയോഗപ്രദമായിട്ടുണ്ട് എന്നുള്ളൊരു വിഷയമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 9544740092. ഇത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ.

0: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പൊ നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സാങ്കേതിക വിദ്യകൾ എത്രത്തോളം നമ്മുടെ നാടിന് പ്രയോജനമായിട്ടുണ്ട്, എങ്ങനെയാണ് നമ്മൾ സാങ്കേതിക വിദ്യകളെ ഉൾപ്പെടുത്തേണ്ടത്. നമ്മൾ ഓരോ ദിവസം കഴിയുന്തോറും സാങ്കേതിക വിദ്യകളുടെ വളർച്ച നമ്മളുടെ നാട്ടിൽ ഇങ്ങനെ കൂടി വരികയാണ്. അപ്പം എത്രത്തോളം നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് കമ്പ്യൂട്ടർ എന്നത് എല്ലാവർക്കും അത്ര പരിചിതമായിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല, അല്ലേ? എല്ലാ വശങ്ങളിലും ചെറിയ ചെറിയ കുറ്റം കണ്ടുപിടിക്കുന്നവരാണല്ലോ നമ്മളുടെ മലയാളികൾ എന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ആ ഒരു ഉത്ഭവത്തിലും ഒരുപാട് അനേകം എന്താ പറയുക, ഇപ്പം മൊബൈൽ ഫോണാണെങ്കിൽ പോലും, ഇപ്പം നമ്മുടെ ടച്ച് ഡിസ്പ്ലേ ഉള്ള ഫോണാണെങ്കിൽ പോലും അതിറങ്ങിയ സമയത്ത് പോലും ഉപയോഗിക്കാൻ മടിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു നമ്മളുടെയൊക്കെ കൂട്ടത്തിൽ. പക്ഷേ ഇപ്പോൾ ഓരോ ദിവസവും വളർന്ന് ഇത്രയധികം ടെക്നോളജി ഇത്രയധികം ഡെവലപ്പായിരിക്കുന്ന ഈ ഒരു സമയത്ത് ടച്ച് ഫോണിനെ പറ്റിയിട്ട് ചിന്തിക്കാതിരിക്കാൻ പോലും ആർക്കും പറ്റുന്നില്ല, അല്ലേ? ഫോണിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഫോൺ വാങ്ങിക്കാൻ, ആദ്യമായിട്ട് ഫോൺ വാങ്ങിക്കാൻ പോകുന്ന ആൾ പോലും ഇപ്പോൾ ടച്ച് ഫോണ്, എത്ര MB ക്യാമറ, എത്ര MB ആണ് അതിനകത്ത് റാം, അതിൻ്റെ GB എത്രയൊക്കെയാണ് എന്നൊക്കെ നോക്കിയിട്ടാണ് അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത്രയും അധികം വളർന്നു നിൽക്കുന്ന ഈ ഒരു സമയത്തും കമ്പ്യൂട്ടർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇത് വലിയ ആളുകൾക്ക് മാത്രമുള്ളൊരു സാധനമല്ലേ എന്ന് ചിന്തിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു, അല്ലേ? പണ്ടൊക്കെ നമ്മളുടെയൊക്കെ കുഞ്ഞുനാളിലൊക്കെ കമ്പ്യൂട്ടർ, വീട്ടിലൊരു കമ്പ്യൂട്ടർ ഉണ്ടാവുക എന്നുള്ളത് പറയുന്നത് ഭയങ്കര അധികം സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പം അടുത്ത ക്ലാസ് ആവട്ടെ, 10ാം ക്ലാസ് പാസ്സാവുമ്പോൾ വാങ്ങിച്ചു തരാം, +2 പാസ്സാവുമ്പോൾ വാങ്ങിച്ചു തരാം, കോളേജിൽ പോകുമ്പോൾ വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ആഗ്രഹം അങ്ങോട്ടങ്ങ് മാറ്റിവെക്കുകയായിരുന്നു ചെയ്യുന്നത്. ഇപ്പം വളവ് ഇത്രയധികം വലുതായി, ഇപ്പം ഇനിയിപ്പോൾ സ്വന്തമായിട്ട് പണിയെടുത്ത് വേണമെങ്കിൽ കമ്പ്യൂട്ടർ വാങ്ങിച്ചോ എന്നുള്ളൊരു രീതിയിലേക്ക് ഇപ്പോൾ ദാണ്ട എത്തി നിൽക്കുന്നു. അപ്പം എന്താണ് ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് നമ്മുടെ പാസഞ്ചേഴ്സിന് പറയാനുള്ളതെന്ന് നോക്കാം. നമസ്കാരം.
1: ഹലോ,
0: നമസ്കാരം.
1: സാങ്കേതിക പുരോഗതി വന്നതിനെ കുറിച്ച് പറയാനാണെങ്കിലേ, പണ്ടത്തെ ഇപ്പോഴത്തെ ഇതുകൂടെ കുറിച്ച് പറയുവാണെങ്കിൽ, ഇപ്പം എല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ ഉണ്ടെങ്കിലും സമയമാർക്ക് തികയുന്നില്ല. പണ്ടൊക്കെ വെച്ചാൽ എല്ലാരും അവിടെ പോയി സാധിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം വീട്ടിലിരുന്ന എല്ലാരും എല്ലാം സാധിക്കുന്നത്. അന്ന് നമുക്ക് സ്വന്തമായിട്ട് വാഹനങ്ങളില്ല, എവിടെ വേണമെങ്കിലും നമ്മൾ ബസ്സിന് പോയി, ബസ്സിന് കാത്തിരുന്ന് ബസ്സിന് പോയി എല്ലാ കാര്യങ്ങളും സാധിച്ച്, എവിടാണെന്ന് വെച്ചാൽ അവിടെ പോയി സാധിച്ചിട്ട് വരുമ്പോഴും നമുക്ക് സമയങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ വിരൽത്തുമ്പിലെല്ലാം ഉണ്ടെങ്കിലും ആർക്കും 24 മണിക്കൂർ ഉണ്ടെങ്കിലും ആർക്കും തികയുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. പിന്നെ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നത് ഒരു നല്ലത് തന്നെ. കാരണം പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് കമ്മ്യൂണിക്കേഷൻ കുറയുന്നുണ്ട്. കാരണം നമ്മള് വീട്ടിലാത്തിരുന്ന തന്നെ ഈ ഫോണിനകത്ത് കൂടെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമുക്ക് പുറത്തോട്ടിറങ്ങി ഒരാൾക്കാരെ കാണാനാ, നമുക്ക് പരിചയമുള്ള ഒരുപാട് ഒന്ന് കാണാനോ സംസാരിക്കാനോ എടുക്കാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യത്തിൽ. പക്ഷെ ഞാൻ അത് ഒരു കുറ്റവാട്ട് പറയുമല്ല, നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ വരുമ്പോൾ നമ്മള് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മറന്നു പോകുന്നുള്ളതാണ് സത്യം. അന്നേരം നമുക്ക് കമ്മ്യൂണിക്കേഷൻ കുറയുന്നുണ്ട്. പിന്നെ നമുക്ക് പിന്നെ ഒരു ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് പുറത്തോട്ടിറങ്ങി സഞ്ചരിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. നമുക്ക് ചിലപ്പം വയ്യാതെ അടക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും സാധിക്കണമെങ്കിൽ നമുക്ക് ഫോണിന്റെ ഉപയോഗം വളരെ വലുതാണ്. നമുക്ക് അതിന് കുറ്റം പറയാൻ പറ്റത്തില്ല. എനിക്കാണെങ്കിൽ ആദ്യമായിട്ട് ഫോൺ കിട്ടിയപ്പോ ഞാൻ ആദ്യമായിട്ട് SMS അയക്കുന്ന എന്റെ ഹസ്ബൻഡിന്. അന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എങ്ങനെ ചെയ്യണമെന്ന് പോലും അറിയത്തില്ലായിരുന്നു. എനിക്കിപ്പോഴും ഓർക്കുമ്പോൾ ചിരി വരും. കാരണം നമുക്ക് നമ്മൾ എഴുതുമ്പോൾ സ്പേസ് ഇട്ടാണല്ലോ എഴുതുന്നത്. പക്ഷെ SMS അയക്കുമ്പോ അങ്ങനെ സ്പേസ് ഇടാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം SMS അയച്ചപ്പോ പുള്ളിക്ക് അത് മനസ്സിലാവുന്നില്ല എന്തുവാന്നുള്ളത്. പുള്ളി പറയാ, കൂട്ടുകാരെല്ലാം കൊണ്ടിടന്ന് കാണിച്ചു, ഇത് എന്തുവാണ് ഒന്ന് വായിച്ചുവാ. ഇപ്പം പക്ഷെ നമുക്ക് എക്സ്പീരിയൻസ് ആയി, അത് നമ്മൾ ഉപയോഗിച്ച ശീലമായതുകൊണ്ട് നമുക്കത് എക്സ്പീരിയൻസ് ആയി. ഇപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും ഫോണിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. അതൊക്കെ നമുക്കൊന്ന് വെച്ച് നോക്കുമ്പോ നമുക്ക് പെട്ടെന്ന് ഇപ്പം വിദേശത്ത് കിടക്കുന്നവരായാലും നമുക്കൊന്ന് സംസാരിക്കുക, അവരൊന്ന് വീഡിയോ കോൾ വിളിച്ച് കാണിയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതൊക്കെ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്.
0: അതെ, ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങളെ ഉപയോഗിക്കുക, അതിനെ നമ്മൾ ഉപയോഗിച്ച് പഠിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എപ്പോഴും നമുക്ക് എല്ലാത്തിനും രണ്ട് വശങ്ങളുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ ഓരോ ടെക്നോളജീസും ഓരോ പുതിയ പുതിയ ടെക്നോളജീസും ഒക്കെ നമ്മളുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇത് നിങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതിന് ഇത്രത്തോളം ദോഷവശങ്ങളുണ്ട് എന്ന് മാത്രം കണ്ട് നമ്മൾ അതിനെ ഉപയോഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ദോഷവശങ്ങൾ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇൻ കേസ് അത് ഇതിന് ഇന്ന ഇന്ന വശങ്ങളുണ്ട്, ഇന്ന രീതിയിൽ ഉപയോഗിച്ചാൽ നമുക്കതിന് ഉപയോഗപ്രദമുള്ളതാക്കി മാറ്റാം എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചാലും അതിന് പ്രയോജനങ്ങളുണ്ട്. അപ്പം എല്ലാത്തിൻ്റെയും രണ്ട് വശങ്ങൾ ആദ്യം കാണാനായിട്ട് ശ്രമിക്കുക, അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക, അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ എല്ലാ കാര്യങ്ങളും കുറച്ച് എല്ലാം നമുക്ക് ഉപയോഗപ്രദമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമസ്കാരം. നമസ്കാരം. നമസ്കാരം. ക്ഷമിക്കണം, നമ്മൾ എടുക്കുമ്പോൾ, അതായത് ഒരുപാട് കോൾസും കാര്യങ്ങളും ഒക്കെ നമുക്കിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നതാണ്. അപ്പോൾ ഓരോ കോൾസും ഓരോ പാസഞ്ചേഴ്സിൻ്റെ അഭിപ്രായങ്ങളും അത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ ആണോ എന്ന് നോക്കിയിട്ട് കോള് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയും അത്രത്തോളം സമയങ്ങൾ നമുക്കിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ തുടർന്നും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ 9544700912. ഇത് എൻ്റെ റേഡിയോ 91.2 വിൽ ഓണാട്ടുകാര പാസഞ്ചർ. കൂടെ ഉള്ളത് ഞാൻ RJ സുമൈ.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
1: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3,000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2,000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
6: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
7: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
8: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
9: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
7: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
10: അല്ലേ, താനെന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
11: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
10: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
11: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
10: സകല കമ്പനിയുടെ സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
11: 10-18 നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
10: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
11: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
10: എടി മിടുക്കി.
6: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: തിരികെത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ അജയ് സുമയാണ്. അപ്പം സാങ്കേതിക വിദ്യ നമ്മുടെ ജീവിതം മാറ്റിയ വിധം എങ്ങനെയാണ്, അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ എത്രത്തോളം നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിഷയത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത്, ഒരിക്കൽ നമുക്കൊരു വിവരം അറിയണമെങ്കിൽ ആരോടെങ്കിലും ചോദിക്കണം, പുസ്തകം നോക്കണം, ലൈബ്രറിയിൽ പോകണം എന്നുള്ളൊരവസ്ഥയൊക്കെയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു അല്ലേ. പക്ഷേ എന്നാൽ ഇന്നോ കയ്യിലുള്ള ഒരു ചെറിയ ഫോൺ മതി അല്ലേ ലോകത്തുള്ള എല്ലാ വിവരവും, ലോകം മുഴുക്കെ നടക്കുന്ന വിവരങ്ങളും അറിയാനായിട്ട് ആ ഒരു കുഞ്ഞു മൊബൈൽ ഫോൺ മതി എന്നുള്ളൊരു സത്യം വളരെയധികം വലുതാണ് അല്ലേ. അപ്പൊ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം.
1: കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഓണാശംസകൾ.
0: ഓക്കേ, പറഞ്ഞോളൂ.
1: പിന്നെ സാങ്കേതിക വിദ്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണം തന്നെ സാങ്കേതിക വിദ്യ. പഴയ കാലഘട്ടങ്ങളെ കുറിച്ച് പറയുന്നതിനെക്കാട്ടി ഏറ്റവും ബെസ്റ്റ് ഇപ്പോഴത്തെ ലോകം മാറുമ്പം ചുറ്റുപാടും മാറണം, സമൂഹം മാറണം എന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മുടെ ലോകം മാറുമ്പോഴും നമ്മൾ ജനങ്ങൾ അതിനോടൊപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും പക്ഷേ ഈ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം കൂടിക്കൂടി വരുമ്പോൾ മറ്റുള്ള ബന്ധങ്ങൾ, അതായത് ലൈഫിൽ നമ്മുടെ ബന്ധങ്ങൾ അകന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ അങ്ങനല്ലായിരുന്നു. പഴയ കാലഘട്ടങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വളരെ കുറവായിരുന്നു. പക്ഷെ അന്ന് ബന്ധങ്ങളും എല്ലാം നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നു. ഇന്ന് ഇപ്പം ഈ സാങ്കേതിക വിദ്യ കൂടും തോറും ഒരാൾക്ക് ഒരാളെ നോക്കി ചിരിക്കാൻ പോലും വളരെയേറെ വിഷമിക്കുന്നു. ആ കാലഘട്ടമായി മാറിയിരിക്കുകയാണ്. സാങ്കേതിക വിദ്യ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. ലോകം മാറുമ്പോഴും എല്ലാവരും മാറണമെന്നാണ് പഴയ പഴഞ്ചൊല്ല് പറയുന്നത്. എന്താ, നേരത്തെ ഒരു മോഹൻ പഴഞ്ചൊല്ല് പറഞ്ഞായിരുന്നല്ലോ.
0: അപ്പൊ സാങ്കേതിക വിദ്യ വന്നതുകൊണ്ടാണോ അതോ മനുഷ്യരിൽ സംഭവിച്ച മാറ്റങ്ങളാണോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ.
1: തീർച്ചയായിട്ടും അത് മനുഷ്യര് സംഭവിച്ചതാണ്. സാങ്കേതിക വിദ്യ വന്നതുകൊണ്ടല്ല, അല്ലെ, നമ്മൾ ഇത്രയും ഓരോ ഇയർ ചെല്ലും തോറും കാലങ്ങൾക്ക് മാറ്റങ്ങൾ വന്നോണ്ടിരിക്കും. ഇപ്പൊ ഞാൻ ജീവിച്ച കാലഘട്ടമല്ല ഇപ്പോഴത്തെ കാലഘട്ടം. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ആർക്കും ഒന്നിനും ടൈമില്ല. പക്ഷെ സാങ്കേതിക വിദ്യ കൂടുമ്പോൾ നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടുന്നുണ്ട്. നമുക്കിപ്പം വീട്ടിലിരുന്നതിനെ പോയി കറണ്ട് കയർ അടയ്ക്കണമെങ്കിൽ ഫോൺ വഴി കറണ്ട് കയർ അടയ്ക്കാം. അങ്ങനെ നമുക്കൊരു ടെക്നിക്കലായിട്ട് ഹൗസ് വീട്ടിലേക്ക് ഹൗസ് പെൺ സ്ത്രീകൾക്ക്, അതായത് വീട്ടിലിരുന്ന് ജോലി ചെയ്ത് വീട്ടു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോൺ ഉണ്ടെങ്കിൽ അവർക്ക് ആരെ ആശ്രയിക്കേണ്ടി വരത്തില്ല. നമുക്ക് ഇതിന്റെ വിദ്യകളും കാര്യങ്ങളും മൊത്തമായിട്ട് അറിയാമെങ്കിൽ നമുക്ക് തന്നെ ടെക്നിക്കലായിട്ട് നമ്മുടെ മക്കളെ പോലും ആശ്രയിക്കാതെ നമുക്ക് ഓരോ കാര്യങ്ങളും ഫോണിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് ഏറ്റവും വലിയ അറിവ് തന്നെയാണ്, അത് ഏറ്റവും നല്ല ടെക്നിക്കൽ വിദ്യ തന്നെയാണ്. പക്ഷേ എങ്കില് നമ്മൾ എല്ലാവരും ഈ സാങ്കേതിക വിദ്യയുടെ പിറകെ പോകുമ്പോൾ അത് മാനുഷികമായി മനുഷ്യർ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. സാങ്കേതിക വിദ്യയും ഇതുമായിട്ട് യാതൊരു ബന്ധവും വരുന്നില്ല. പക്ഷെ നമ്മളെ സാങ്കേതിക വിദ്യ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ നമ്മൾ എല്ലാത്തിനെയും അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാണെങ്കിൽ എപ്പോഴും സാങ്കേതിക വിദ്യ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയോജനപ്പെടുകയും ചെയ്യും.
0: അതായത്, ഇപ്പം സാങ്കേതിക വിദ്യ വന്നതുകൊണ്ടാണ് നമ്മൾക്ക് മനുഷ്യർ തമ്മിൽ അകന്നു പോയത് എന്നൊന്നും നമുക്ക് പൂർണ്ണമായിട്ടൊന്നും പറയാനായിട്ടൊന്നും സാധിക്കുകയൊന്നുമില്ല. കാരണം ഇപ്പം മനുഷ്യർ തമ്മിൽ അകന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മനുഷ്യർ തമ്മിൽ ഒരു ബന്ധത്തിന് ഒരു മാറ്റം വന്നിട്ടുണ്ട്. മനുഷ്യർ തമ്മിലുള്ള സംസാരത്തിനാണെങ്കിലും കമ്മ്യൂണിക്കേഷൻസിനാണെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യരുടെ ഒരു പ്രശ്നമാണ് അല്ലേ. അത് നമ്മളുടെ മനുഷ്യരിൽ ഉണ്ടാക്കിയ പല പല മാറ്റങ്ങളുടെയും കാര്യമാണ്. ഇപ്പൊ ഈ പറഞ്ഞതിന്റെ കൂട്ട് പണ്ടത്തെ പോലെ തന്നെയല്ല എല്ലാവരും. ഇപ്പം 99% അല്ലെങ്കിൽ ഒരു 100% എടുത്താൽ അതിലൊരു 95% വർക്കിംഗ് ആയിട്ടുള്ള ആളുകളാണ് കൂടുതലും. അതിപ്പം കൂടുതലും ഇപ്പം പഴയതുപോലെ ഇപ്പം എല്ലാവരുടെയും കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ പണ്ട് നമ്മളുടെ ഈ അയൽക്കൂട്ടം അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ ഇങ്ങനെ പെണ്ണുങ്ങൾ ഒത്തുകൂടുക, സംസാരിക്കുക എന്നുള്ളൊരു കാര്യങ്ങളിലൊക്കെ അതിൽ നിന്ന് എത്രയോ നമ്മൾ മുന്നോട്ട് വന്നു അല്ലേ. ഇപ്പം ആരാണ് ഇപ്പം ചെറിയ ജോലിക്കെങ്കിലും പോവാത്ത ഒരാൾ പോലും നമ്മളുടെ വീടുകളിലോ അല്ലെങ്കിൽ നമ്മളുടെ പരിസര പ്രദേശങ്ങളിലോ കാണാനായിട്ട് സാധിക്കില്ല. കാരണം അത്രത്തോളം നമുക്ക് ഇൻകം വർദ്ധിപ്പിക്കണം അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കുറച്ചുകൂടി മെച്ചപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾക്ക് ചുറ്റുമുള്ളത്. അപ്പം ആ ഒരു ടൈം മാനേജ്മെന്റിന്റെ ഒരു പ്രശ്നം എല്ലാവരിലും വരുന്നുണ്ട്. ആ ടൈം മാനേജ്മെന്റിന്റെ പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് കമ്മ്യൂണിക്കേഷൻ ആളുകൾ തമ്മിൽ കുറയുന്നുണ്ട്. അതാണ് പ്രശ്നം, അതാണ് റീസൺ എന്ന് പറയുന്നത്. അല്ലാതെ സാങ്കേതിക വിദ്യ എന്ന് പറയുമ്പം ഇപ്പം ഫോൺ നമ്മുടെ കയ്യിലിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് അല്ലെ. നമ്മൾ മറ്റൊരാളോട് സംസാരിക്കാനും ദൂരെയുള്ള ആളുകളെ ഇപ്പം അടുത്ത് കാണുന്ന വീഡിയോ കോള് പോലുള്ള ആ ഒരു കാര്യങ്ങളും അതേപോലെ തന്നെ അവരുമായിട്ട് സംസാരിക്കണമെങ്കിലും ഒക്കെ കൂടുതൽ കമ്മ്യൂണിക്കേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം സാധനങ്ങൾ. ഇപ്പം മൊബൈൽ ഫോൺസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ പുസ്തകം ഒരുപാട് എടുത്ത് പോയി പുസ്തകം ഓടി നടന്ന് റെഫർ ചെയ്യേണ്ട കാര്യമില്ലാതെ തന്നെ നമുക്ക് അടുത്തടുത്ത് നമ്മളുടെ കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടി തന്നെയാണ്. അതായത് ഇന്റർനെറ്റ് എന്ന് പറയുന്ന വലിയൊരു റെവല്യൂഷൻ നമ്മളുടെ നാട്ടിൽ ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷമാണ്. ബട്ട് അത് ആളുകൾ ശരിയായിട്ടുള്ള രീതിയിൽ അതിനെ ഉപയോഗിക്കാതെ ചിലവർ മിസ്യൂസ് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കടന്നുകൂടുന്നത്. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം. നമസ്കാരം.
2: ഹലോ ഹലോ, നമസ്കാരം എല്ലാവർക്കും. നമസ്കാരം.
0: നമസ്കാരം.
2: തീർച്ചയായിട്ടും ഞാൻ തേവലക്കര കോഴിവളന്നെ വിളിക്കുന്നു, രാജീവ്.
0: പറഞ്ഞോളൂ.
2: തീർച്ചയായിട്ടും ഈ ആധുനിക കാലങ്ങളിലെ കണ്ടുപിടുത്തങ്ങളും പുതിയ പുതിയ ഈ പ്രത്യേക പറഞ്ഞ പോലെ മൊബൈൽ അല്ലെങ്കിൽ ആധുനിക ലാപ്ടോപ്പ് ടി വി ഇതെല്ലാം വന്നതുകൊണ്ട് മനുഷ്യന്റെ മൂല്യങ്ങളിൽ ഒരുപാട് മോശങ്ങൾ, അതായത് മൂല്യച്യുതി വന്നിട്ടുണ്ട്. അത് സത്യസന്ധമായ കാര്യമാണ്. നമ്മുടെ ഭൂമിയിൽ ഒന്നും പുതിയത് ഇല്ലല്ലോ. ഭൂമി പഴയ ഭൂമി തന്നെയാണ്. ഭൂമി പഴയത് തന്നെ, ആകാശവും പഴയത് തന്നെ. നമ്മൾ പറയുന്നത് പോലെ എല്ലാം കാലാവസ്ഥയിലൊക്കെ വ്യതിയാനങ്ങൾ എല്ലാം വന്നത് ഈ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായ അതിൽ നിന്നുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഈ കാലാവസ്ഥയിൽ തന്നെ മൊത്തത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈ കൊടും ചൂടും ഗംഭീരമായ മഴയും എല്ലാം അപ്പം ഈ പുതിയ കാലഘട്ടത്തിൽ ഓരോ കണ്ടുപിടുത്തങ്ങൾ എങ്ങനെ പ്രയോജനം ചെയ്യുന്നു, അതേപോലെ അതിന്റെ ഇരട്ടി ദോഷവും ചെയ്യുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് മനുഷ്യര് മനസ്സുകൊണ്ട് ചുരുങ്ങുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ഫോണൊക്കെ വന്നപ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ അയലത്ത് തൊട്ടടുത്തുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേഷനും ഇല്ല. അമേരിക്കയിലുള്ള ആളും അല്ലെ ദുബായിൽ കിടക്കുന്ന ആളും ഒക്കെ ആയിട്ട് ചാറ്റിങ് അവരുമായിട്ട്
0: തന്നെയാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് സാങ്കേതിക വിദ്യകളുടെ വളർച്ച കൊണ്ടല്ലല്ലോ. അതായത് തീർച്ചയായിട്ടും മനുഷ്യൻ
2: മനുഷ്യൻ അപ്പതിച്ച സ്വഭാവം എന്ന് വേണോ അത് പറയാൻ. അത് എന്നാത്ത ന്യായീകരണങ്ങളൊന്നും പറയാനില്ല. മനുഷ്യൻ ഇതാണ്ട് വലിയ നേട്ടം ഉണ്ടാക്കി. ഈ ഭൂമിയിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ എന്നുള്ള വർഗമാണ് ഭൂമിയുടെ ഏറ്റവും വലിയൊരു നാശം. വേറൊരു ജീവിയും നാശമില്ല. അവൻ താൽക്കാലികമായി ആഹാരം കഴിക്കാൻ അന്നന്ന് ആഹാരം കഴിച്ചിട്ട് പിന്നെ ഒരു ലോഡ് ആഹാരം കൊണ്ടുവച്ചാലും മുമ്പിൽ വെച്ചാലും അവൻ കഴിക്കത്തില്ല. പക്ഷെ മനുഷ്യൻ അങ്ങനല്ല. നാളത്തേക്കല്ല, ഒരു കൊല്ലത്തേക്ക് ആഹാരം എങ്ങനെ ശേഖരിക്കണം. അന്നേരം പറയുന്നത് എന്തുവാണ്, മനുഷ്യന്റെ ബുദ്ധിയുടെ കഴിവാണ് അല്ലെങ്കിൽ വളരെ ബ്രില്യന്റ് ആണെന്ന് പറയും. ഒന്നുമല്ല, മനുഷ്യൻ ഇല്ലെങ്കിൽ ഈ ഭൂമി ഇതിനെക്കാട്ടും മനോഹരമായിട്ട് കഴിഞ്ഞേനെ വിവരമുള്ള ശാസ്ത്രജ്ഞന്മാര് പറയുന്നത്.
0: അതായത് ഇപ്പോ നമ്മള് ഒരു കാര്യം ഒരു ഈ പറഞ്ഞതുപോലെ തന്നെ ദോഷങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ദോഷങ്ങൾ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ഇതിപ്പോ കമ്പ്യൂട്ടർ വന്നൊരു സമയത്താണെങ്കിലും കുറെ പേര് കുറ്റം പറയുന്നുണ്ട്. മൊബൈൽ ഫോൺസ് വന്ന സമയത്താണെങ്കിലും കുറെ പേര് കുറ്റം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അതിന്റെ ദോഷവശങ്ങൾ കാണാൻ മാത്രം ശ്രമിക്കുകയാണെങ്കിൽ അതിന് ദോഷവശങ്ങൾ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിനെല്ലാം ഒരു നല്ല വശവുമുണ്ട് അല്ലേ. ഇതിനെല്ലാം നമുക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതിൻ്റെ വശങ്ങളുമുണ്ട്. ആ വശങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ പ്രയോജനപ്പെടുത്തുന്നതിലാണ് നമ്മളുടെ ബുദ്ധി ഇരിക്കുന്നത്. ഇപ്പം മനുഷ്യൻ എന്ന് പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? മനുഷ്യന് വേണ്ടിയിട്ടാണ്. മനുഷ്യൻ അവനവൻ്റെ ടെക്നോളജിക്ക് അനുസരിച്ച് ഉയരുകയും അവനവൻ്റെ ടെക്നോളജിക്ക് അനുസരിച്ച് പ്രവർത്തിക്കാനും വേണ്ടിയിട്ടാണ് ഓരോ ദിവസം കഴിയുന്നതോറും ഓരോ ടെക്നോളജീസ് നമ്മളുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം മനുഷ്യനായതുകൊണ്ട് തന്നെ അതിൽ ആദ്യം കണ്ടുപിടിക്കുന്നത് അതിൻ്റെ ദോഷവശമായിരിക്കും. പിന്നീട് ആ ദോഷവശങ്ങൾ വെച്ചിട്ടേ അതിപ്പം AI പോലുള്ള കാര്യങ്ങൾ എത്ര മനോഹരമായിട്ട് എത്രയോ രീതികളിൽ നമുക്ക് പ്രയോജനപ്പെടുത്തി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് AI എന്ന് പറയുന്നത്. പക്ഷെ ആ AIയെ പോലും മോശവശങ്ങളുടെ രീതിയിലേക്ക് ഉപയോഗിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നവർ ഇപ്പം ഭയങ്കര അധികം ഇതായിട്ട്, അതായത് ഓരോ മാർക്കറ്റിനനുസരിച്ച് അതിനെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് AI. അപ്പം അങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളും ചിന്തിച്ചു കഴിഞ്ഞാൽ നല്ല വശവുമുണ്ട്, മോശം വശവുമുണ്ട്. നല്ല വശം ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രയോജനപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും എൻ്റെ റേഡിയോ 91.2 ലോണാട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.

0: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
2: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
3: ത്രില്ലടുപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
4: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
3: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
4: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
5: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം. മഹത്തായ 30ാം വർഷത്തിലേക്ക് നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
6: കൊല്ലങ്ങാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
7: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
8: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
9: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
10: രണ്ടും ഒരുമിച്ചായാലോ?
9: ഒരുമിച്ച് കിട്ടാനോ?
10: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
9: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യം.

0: ഒറ്റയ്ക്ക് എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ൽ ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് മലപ്പുറം ജില്ല ആദ്യമായി കമ്പ്യൂട്ടർ സാക്ഷരത കൈവരിച്ചൊരു ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ സാങ്കേതിക വിദ്യകൾ എത്രത്തോളം നമ്മളുടെ നാട്ടിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ചോദ്യത്തിലാണ് നമ്മൾ ഇന്നത്തെ ചർച്ചകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ ഏത് കോണിലുള്ള വിവരവും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മളുടെ മുന്നിൽ എത്താറുണ്ട് ഇപ്പോൾ, അല്ലെ? സാങ്കേതിക വിദ്യ നമ്മളുടെ ജീവിതം എത്രത്തോളം മാറ്റിയിട്ടുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? രാവിലെ അലാറം മുതൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പുള്ള അവസാന സ്ക്രോൾ വരെ ടെക്നോളജി നമ്മളോടൊപ്പം ഉള്ള ഒരവസ്ഥയിലാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത്. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം.
0: നമസ്കാരം.
1: 100% ശാസ്ത്ര സാങ്കേതിക വിദ്യ പിന്നെ വികസിച്ചതിന്റെ പേരിൽ നമുക്കെല്ലാം കൊണ്ടും നേട്ടമാണ്. പക്ഷേ ഈ ശാസ്ത്ര എന്തോന്ന് വന്നതിന്റെ പേരിൽ, സാങ്കേതിക വിദ്യ വളർന്നു വന്നതിന്റെ പേരിൽ വളരെയേറെ വിഷമിക്കുന്ന ഒരു കൂട്ടം മാതാപിതാക്കളുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവരും എന്ന് പറഞ്ഞാൽ മക്കളുടെ ആഗ്രഹങ്ങൾക്കാണ് മുമ്പേ സാധിച്ചു കൊടുക്കുന്നത്. ഒന്ന്, രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഈ അവകൃഷ്ടതാബോധം കൂടുതലുള്ള ആളുകൾ എന്നുവെച്ചാല് ഇപ്പം സുമയ്യയുടെ ഈ ഇരിക്കുന്ന മൊബൈലിന് 1 സെന്റ് വിലയുണ്ടെങ്കിൽ ഞാൻ 1.5 ലക്ഷത്തിന് മേടിച്ചാലല്ല ഇയാളെക്കാൾ വലിയ ആളാവാനൊക്കത്തുള്ളൂ. എനിക്ക് ഈ അങ്ങനെയുള്ള മക്കളുടെ ആഗ്രഹങ്ങൾ സാധിച്ചങ്ങോട്ട് കൊടുത്തേച്ച് കൊടുത്തതിന്റെ പേരിൽ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ഇല്ല എന്ന് പറയാനൊക്കത്തില്ല. അതുകൊണ്ട് പിന്നെ ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നിമിഷ നേരം കൊണ്ട് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റും. പിന്നെ നേരത്തെ പാസഞ്ചർ പറഞ്ഞ പോലെ റിസാനത്തെത്ത പിന്നെ പറഞ്ഞ പോലെ എനിക്കും ആദ്യമായിട്ട് കമ്പനി മൊബൈൽ വരുമ്പം നെറ്റ് കോൾ വന്നാൽ എടുക്കാൻ എനിക്കറിയത്തില്ല. ഞാൻ അത് ആരുടെങ്കിലും കൈ കൊണ്ടുപോയി കാണി, അതായത് 33 വത്തിന്റെ ഫോണ് ആദ്യത്തെ നിങ്ങൾ ചിലപ്പോ കണ്ടു കാണുമായിരിക്കും. ആ ഫോണാണ് എനിക്ക് ആദ്യം കിട്ടിയത്. പക്ഷെ അതിനകത്ത് മിസ്ഡ് ഒരാള് വിളിച്ചാൽ മിസ്ഡ് കോൾ ഒന്ന് കിടക്കുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം മൊബൈലിന്റെ എല്ലാ ടെക്നീഷ്യൻസിനും കൊച്ചു പിള്ളേർക്ക് പോലും അക്ഷരം പഠിക്കുന്നതിനും അവര് പഠിക്കുന്നതാണ്. ശാസ്ത്രം കൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ശാസ്ത്രം ശിക്ഷകനാണോ രക്ഷകനാണോ, ശിക്ഷിക്കാറില്ലേ സംഹരിക്കാറില്ലേ, വിരോധാഭാസത്തിന്റെ പൊരുൾ എന്താണ് എന്ന് ആദ്യമേ തന്നെ ഈ ഏറ്റവും വലിയൊരു ശാസ്ത്രജ്ഞൻ പറഞ്ഞതാണത്. അതുകൊണ്ട് എല്ലാ നേട്ടങ്ങൾക്കും എല്ലാ ഗുണത്തിനും ഒരു ദോഷവശം ഉണ്ടെന്നുള്ള ഒരു ഭാഗമായിട്ട് കാണുക എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു, ഉപദേശിക്കുന്നു.
0: അതായത് ഇപ്പോ നമ്മള് ഇപ്പൊ പറഞ്ഞില്ലേ, അതായത് ഇപ്പൊ ഇക്ക പറഞ്ഞതുപോലെ ഇതുകൊണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കൾ ഒരുപാടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഓരോ മാതാപിതാക്കളും നീ ഇന്ന വഴിയിൽ പോകണം, ഇന്ന വഴിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ദോഷവശം ഉണ്ട് അല്ലെങ്കിൽ ഇതാണ് ഇതിൻ്റെ ദോഷവശം എന്ന് പറഞ്ഞു കൊടുക്കുന്ന മാതാപിതാക്കൾ മാത്രമല്ലല്ലോ. അതായത് ഇപ്പം മക്കള് നല്ല രീതിയിൽ തന്നെ പോകണം എന്ന് വിചാരിക്കുന്ന മാതാപിതാക്കളാണ് നമുക്ക് ചുറ്റുമുള്ളത് അല്ലേ. ആരും അവരവരുടെ മക്കൾക്ക് ദോഷം വരണമെന്നോ അവരവരുടെ മക്കള് മോശമായിട്ടുള്ള രീതിയിൽ പോകണമെന്നോ എന്ന് വെച്ചിട്ടല്ലോ ഈ ഒരു ലോകത്തേക്ക് മക്കളെ പഠിച്ചുപെടുന്നത്. അപ്പോൾ അവർക്ക് ഗുണമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ അത് പറഞ്ഞു കൊടുക്കാൻ കൂടിയിട്ട് നമ്മൾക്ക് സാധിക്കണം എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് സൂചിപ്പിക്കാൻ പറ്റുന്നത്. ശരിയാണ്, ഓൺലൈൻ ആ ഒരു പ്ലാറ്റ്ഫോം കൊണ്ട് ഒരുപാട് പേര് ദുഃഖിക്കുന്നവരുണ്ട്, ഒരുപാട് പേർക്ക് ഇതിൽ നിന്ന് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ആ നഷ്ടങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പേ നമ്മൾ ഈ കാര്യങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്. അതായത് കുട്ടികൾക്ക് ഇതിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് അതിൻ്റെ നല്ല വശത്തെക്കുറിച്ചിട്ട് കൂടുതൽ നമ്മൾ സംസാരിക്കുക, എഗെയിൻ ഇതിന് ഇന്ന ഇന്ന മോശവശങ്ങളുണ്ട് എന്ന് കൂടിയിട്ട് പറഞ്ഞു കൊടുക്കുക. അതായത് നല്ല വശം ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ശ്രമിക്കുക. അതായത് നമ്മൾ നല്ല രീതിയിൽ ഒരു കാര്യം ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ തന്നെ നമ്മളുടെ ലൈഫിലും നമ്മളുടെ സമൂഹത്തിലും റിഫ്ലക്റ്റ് ചെയ്യത്തുള്ളൂ. മോശമായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മോശം തന്നെ നമുക്ക് തിരിച്ചും കടന്നു വരും. അപ്പം എല്ലാത്തിനും ആദ്യം നമ്മൾ കൂടുതൽ അതിനെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതൽ നമുക്ക് പ്രയോജനപ്പെടുത്തുക ഉണ്ടെന്ന് ശ്രമിക്കുക. അത് എങ്ങനെയാണ് നമ്മളുടെ സമൂഹത്തിൽ ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് കൊടുക്കുക, അതായത് ആ അവയർനെസ് ആണ് നമ്മളുടെ സമൂഹത്തിൽ കൂടുതലും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞത് കൂട്ട് തന്നെ ടെക്നോളജീസ് വളർന്നു, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റീസും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പഴയ എത്രയോ കാര്യങ്ങൾ നമ്മൾക്കിപ്പം പോകെ പോകെ പോകെ അവയർനെസ് ഉള്ളത് കൊണ്ട് നമുക്കത് ആ ഒരു സമൂഹത്തിൽ റിഫ്ലക്റ്റ് ചെയ്ത് നല്ല കാര്യങ്ങളായിട്ട് നമുക്കതിനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഒരുപാട് കാര്യങ്ങൾ, അതായത് നമ്മുടെ കൾച്ചറിൽ തന്നെ ഒരു ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് സമൂഹത്തിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു പൊതുബോധം ആൾക്കാരിൽ നിർത്തിയത് കൊണ്ടാണ് നമുക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനായിട്ട് സാധിക്കുന്നത്. ഇൻ കേസ് നമുക്ക് അത് മോശമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ എപ്പോഴേ നമ്മളുടെ നാട്ടിൽ നിന്ന് ഇതിനെ പറിച്ചു കളയേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം അതാണ് നമുക്ക് വളരെ ദോഷവശമുള്ള ഒരു കാര്യങ്ങൾ ഒരുപാട് നാൾ നമ്മളുടെ സമൂഹത്തിൽ നിലനിൽക്കുകയില്ല. അത് നല്ല വശമായിട്ടുള്ള രീതിയിൽ ആൾക്കാർ അതിനെ ഉപയോഗിക്കുന്നതും കൂടെ അതുകൊണ്ടും കൂടി കൂടിയിട്ടാണ് ഇത് നമ്മളുടെ ലൈഫിൽ ഇതിങ്ങനെ നിന്ന് പോകുന്നത്.

കന്നേറ്റി കായലിൽ നിന്നും കാണാതായിട്ടുള്ള ഒരു കുട്ടിയെ നമ്മളുടെ കൊതുകുമുക്ക് പാലത്തിനടിയിൽ നിന്നാണ് അതിനെ കണ്ടെത്താനായിട്ട് സാധിച്ചത്. അപ്പം മഴയും വെള്ളവും ഒക്കെ കയറി കിടക്കുന്ന ഒരു സമയങ്ങളാണ് നമ്മൾ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളെ എല്ലാവരും ഒന്ന് മൈന്യൂട്ടായിട്ടെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ അവരെ ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾ അവർക്ക് വേണ്ട കെയർ കൊടുക്കുക. വെള്ളക്കെട്ടുകളുള്ള പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ ഇതേപോലെ വെള്ളം ഒരുപാട് കൂടി നിൽക്കുന്ന പ്രദേശങ്ങളിലൊന്നും കുട്ടികളെ തനിച്ച് വിടാനായിട്ടൊന്നും നിങ്ങൾ ശ്രമിക്കരുത്. അവർക്ക് വേണ്ട ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ തന്നെ കൊടുക്കേണ്ട ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം, നാളെ നമ്മൾ ഓണാട്ടുകരയുടെ സമയം കഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, നാളെ വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയോടെ കേട്ടുകൊണ്ടേയിരിക്കൂ എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ RJ സുമയയാണ്. നാളെ വീണ്ടും കാണാം. അപ്പോൾ അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

ഇതെന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ഇന്ന് ടെക്കി ടോക്കിയിൽ കൂടെ ഉള്ളത് അർജന്റീന. ഇതിനാണ് ടെക് വിശേഷങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് എല്ലാവർക്കും ടെക്കി ടോക്കിയിലേക്ക് സ്വാഗതം. ഫോണിൽ ഒളിച്ചിരിക്കുന്ന കിടിലൻ സെറ്റിംഗ്സ് മുതൽ നമ്മൾ ദിവസവും ഉപയോഗിച്ചിട്ടും ശ്രദ്ധിക്കാതെ പോകുന്ന ടെക് ട്രിക്കുകൾ വരെ, ഇതൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന കുറെ സംഭവങ്ങൾ ഇന്നത്തെ ടെക്കി ടോക്കിയിലുണ്ട്. അപ്പോൾ ഫോൺ കയ്യിലെടുത്തോളൂ, വിരൽ സ്ക്രീനിൽ റെഡിയാക്കി വെച്ചോളൂ, കാരണം ഇനി കേൾക്കുന്നത് ടെക്നോളജി അല്ല, ടെക്നോളജിയുടെ തന്ത്രങ്ങളാണ്. അപ്പോൾ ടെക്കി ടോക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ബ്രേക്കിന് ശേഷം നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകാം.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
8: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
9: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
10: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
8: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
11: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
12: ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. എല്ലാവർക്കും ടെക്കി ടോക്കിയിലേക്ക് സ്വാഗതം. ഞാൻ കൂടെയുള്ളത് നിധിനാണ്. നമ്മൾ ടെക്നോളജി പരമായിട്ടുള്ള കൂടുതൽ വിശേഷങ്ങളൊക്കെ സംസാരിക്കാൻ പോവുകയാണ്. നമ്മൾ പലപ്പോഴും വാട്സപ്പ് കാൾ ചെയ്യുന്നത് വീട്ടിൽ നിന്നായിരിക്കണം എന്നില്ല. ചിലപ്പോൾ നമ്മൾ റോഡിലായിരിക്കും, അല്ലെങ്കിൽ ബസ്സിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചുറ്റുപാട് ഒരുപാട് ആളുകൾ സംസാരിക്കുന്ന ഒരു സ്ഥലത്തൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യത്തെക്കാൾ കൂടുതൽ കേൾക്കുന്നത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കും അല്ലെ. ഇതിനൊരു പരിഹാരമായിട്ട് എത്തിയിരിക്കുകയാണ് വാട്സപ്പ് നോയിസ് ക്യാൻസലേഷൻ എന്ന ഫീച്ചറുമായിട്ട്. ഇനി നമ്മൾ വാട്സപ്പ് കോൾ ചെയ്യുമ്പോൾ ചുറ്റുമുള്ള അൺവാണ്ടഡ് സൗണ്ട് കുറച്ചിട്ട് നമ്മൾ സംസാരിക്കുന്ന ശബ്ദം കൂടുതൽ ക്ലിയർ ആയിട്ട് മറുവശത്തിരിക്കുന്ന ആൾക്ക് കേൾക്കാൻ ഈ ഫീച്ചർ സഹായിക്കും. ഫാനിന്റെ ശബ്ദമോ റോഡിലെ വാഹനങ്ങളുടെ ശബ്ദമോ ചുറ്റുമുള്ള ആളുകളുടെ സംസാരമോ എല്ലാം കുറയ്ക്കാൻ ഈ നോയിസ് ക്യാൻസലേഷൻ സഹായിക്കും. ഈ സെറ്റിംഗ്സ് ഓൺ ആക്കി വെക്കാനായിട്ട് കാൾ ചെയ്യുന്നതിനിടയ്ക്ക് ഇൻ കാൾ സെറ്റിംഗ്സ് തുറക്കുക. അതിൽ നോയിസ് ക്യാൻസലേഷൻ എന്ന ഓപ്ഷൻ കാണുന്നുണ്ടെങ്കിൽ അത് ഓൺ ചെയ്ത് വെക്കുക. പക്ഷെ ഒരു കാര്യം, ഈ ഫീച്ചർ എല്ലാവരുടെയും വാട്സപ്പിൽ ഒരേ സമയം എത്തിക്കണമെന്നില്ല. വാട്സപ്പ് ഇത് ഘട്ടംഘട്ടമായി ലഭ്യമാകുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നിങ്ങളിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് ദിവസം കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ ഇനി ബേളത്തിനിടയിലും നിങ്ങൾക്ക് ഹലോ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്ന 10 പ്രാവശ്യം ചോദിക്കേണ്ട അവസ്ഥ വരുന്നില്ല. ഇതേപോലെ പുതിയ ടെക്നോളജി അപ്ഡേറ്റുകൾ വീണ്ടും നമുക്ക് കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അതിനായിട്ട് നിങ്ങൾ തുടർന്നും കേട്ടുകൊണ്ടിരിക്കൂ. ഇത് എൻ്റെ റേഡിയോ 91.2 ടെക്കി ടോക്കി.

0: shine, sun like a pearl upon the ocean. Come and feel me, come on, heal.
1: നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതെന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിയിൽ നിന്ന് കൂടെയുള്ള ദാർജി നിതിനാണ്. അപ്പോൾ നമുക്ക് ടെക് വിശേഷത്തിലേക്ക് പോകാം. വാട്സപ്പിൽ നമ്മൾ അധികം ആർക്കും അറിയാത്തൊരു സെറ്റിംഗ്സ് ഉണ്ട്. അതായത് നമ്മുടെ ഫോണിലേക്ക് നമ്മൾ സേവ് ചെയ്യാത്ത നമ്പറിൽ നിന്നും മെസ്സേജോ വീഡിയോസോ ഫോട്ടോസോ ഒക്കെ വരുന്നത് നമുക്ക് തടയാനൊക്കും ഇത് മൂലം, ഈ സെറ്റിംഗ്സ് ചെയ്യുന്നത് മൂലം. അതേപോലെ തന്നെ നമ്മളെ അനാവശ്യമായിട്ട് ഗ്രൂപ്പുകളിലേക്ക് ആഡ് ചെയ്യുന്നത് നമുക്ക് തടയാനൊക്കും. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. സെറ്റിംഗ്സ് എടുക്കുക, അതിൽ പ്രൈവസി പോയിട്ട് പ്രൈവസി എടുക്കുമ്പോൾ അഡ്വാൻസ് എന്നതിലേക്ക് പോയാൽ സ്ട്രിക്ട് അഡ്വാൻസ് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്നുള്ള ചില അനാവശ്യമായ ഇടപെടലുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് തടയാനൊക്കും. പ്രത്യേകിച്ച് നിങ്ങൾ സേവ് ചെയ്യാത്ത നമ്പറുകളിൽ നിന്നും ചില മീഡിയ ഫയലുകളോ ഫോട്ടോസോ വീഡിയോസോ തുടങ്ങിയവയൊക്കെ ഗ്രൂപ്പുകളിലൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്നതും ഒക്കെ തടയാനൊക്കും. അപ്പോൾ വാട്സപ്പ് ഉപയോഗിക്കുന്നവരൊക്കെ ഈ സെറ്റിംഗ്സ് ആവശ്യമാണെങ്കിൽ ഇതൊന്ന് ഓണാക്കി ഇടുക. പിന്നെ ഈ സെറ്റിംഗ്സ് കണ്ടിട്ടില്ലെങ്കിൽ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലുള്ള ടെക് വിശേഷങ്ങൾ കേൾക്കാം. തുടർന്നും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: അല്ലേ, താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ച് ആൻഡ് ജെ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
2: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സ് കൊടുക്കണം.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങൾ നടന്നത്.
3: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
2: നടത്താം.
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
6: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
4: ത്രില്ലടുപ്പിക്കുന്ന ഓണ ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
7: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
4: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
7: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
4: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, മഹത്തായ 30-ാം വർഷത്തിലേക്ക് നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
8: വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് ഇത് എൻ്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ഇത് ടെക്കി ടോക്കിയോടൊപ്പം കൂടെ ഉള്ളത് ആർജെ നിധിനാണ്. അപ്പോൾ ടെക് വിശേഷത്തിലേക്ക് നമുക്ക് പോകാം. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത ചില സെറ്റിംഗ്സ് ഒക്കെ ഉണ്ട്. ഇത് ഓൺ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആക്ടിവിറ്റീസൊക്കെ മറ്റുള്ളവർ കാണുന്നതും ട്രാക്ക് ചെയ്യുന്നതൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. അതായത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലെ ഇതുപോലെ റീൽസൊക്കെ കാണുമ്പോൾ നമ്മളെ ഫോളോ ചെയ്തവരോ നമ്മൾ ഫോളോ ചെയ്യുന്നവരോ ഒക്കെ ഇത് ലൈക്ക് ചെയ്തതിൻ്റെ ഒരു ചിഹ്നം ഇങ്ങനെ താഴെ കാണിക്കുന്നതാണ് അല്ലേ. പലപ്പോഴും നമുക്കിത് ചെറിയ പണിയെ കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെ മാറ്റുമൊക്കെ കാണാൻ കഴിയാത്ത രീതിയിലാക്കാമെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിനായിട്ട് കുറേ സെറ്റിംഗ്സ് ഒക്കെ ചെയ്യാനുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം എടുക്കുക, അതിൽ നിങ്ങളുടെ സെറ്റിംഗ്സ് എടുത്തിട്ട് കണ്ടന്റ് പ്രിഫറൻസ് ക്ലിക്ക് ചെയ്യുക. അവിടെ കാണുന്ന ഹൈഡ് ആൾ ആക്ടിവിറ്റീസ് ബബിൾ ഇൻ ഫീഡ് ആൻഡ് റീൽസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി എന്ത് റീൽസ് കണ്ടാലോ, ലൈക്ക് കൊടുത്താലോ, റീപോസ്റ്റ് ചെയ്താലോ മറ്റൊരാൾക്ക് കാണാൻ കഴിയില്ല. രണ്ടാമത്തെ ഇൻസ്റ്റാഗ്രാമിലെ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് നമ്മൾ ആരൊക്കെ ഫോളോ ഉണ്ടെന്ന് അറിയാൻ പറ്റാത്ത രീതിയിലാക്കാൻ പറ്റും. അതായത് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സെറ്റിംഗ്സ് ആണത്. ഇത് ചെയ്യാനായിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ലിമിറ്റഡ് ഇന്ററാക്ഷൻ എന്ന ഓപ്ഷൻ കണ്ടെത്തുക. അവിടെ ഹൗ വിൽ ബി ലിമിറ്റഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുക്കുമ്പോൾ മറ്റൊരു പേജ് ഓപ്പൺ ആയി വരും. അവിടെ റീസെന്റ് ഫോളോവേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആരെ ഫോളോ ചെയ്താലും മറ്റൊരാൾക്ക് കാണാൻ കഴിയില്ല നിങ്ങൾ ആരെയൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെന്ന്. ഇത് നല്ലൊരു സെറ്റിംഗ്സ് ആണെന്ന് തോന്നുന്നു. ഇതേപോലെ തന്നെ വേറൊരു സെറ്റിംഗ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. നിങ്ങൾ അതിനായിട്ട് സെറ്റിംഗ്സ് എടുക്കുക. ഇതെന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ട് മറ്റേതെങ്കിലും ഫോണിൽ ലോഗിൻ ആയിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയുള്ളതാണ്. അതിനായിട്ട് നിങ്ങൾ സെറ്റിംഗ്സ് എടുക്കുക, അക്കൗണ്ട് സെൻറ്റർ എടുക്കുക, അവിടെ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്ന സെക്ഷനിൽ പോയിട്ട് വേർ യു ആർ ലോഗിൻ എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഏതെങ്കിലും ഡിവൈസുകളിൽ ലോഗിൻ ചെയ്തിരിക്കുന്നു എന്ന് കാണാൻ കഴിയും. അറിയാത്ത ഡിവൈസുകളിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ലോഗൌട്ട് ചെയ്യാൻ കഴിയും. ഇതേപോലുള്ള ടെക് വിശേഷങ്ങൾ കേൾക്കാൻ നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അതിനായിട്ട് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കും. ഇത് എൻ്റെ റേഡിയോ 91.2 ടെക്കി ടോക്കി. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ വരാം.

ബ്രേക്കിന് ശേഷം നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയിലേക്ക്. ഈ ഗൂഗിൾ മാപ്പ് ഇത്ര നാൾ ഉപയോഗിച്ചിട്ട് ഈ മൂന്ന് സിമ്പിൾ ട്രിക്ക് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര വലിയ കാര്യമാണ് മിസ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ മൂന്ന് സെറ്റിംഗ്സ് അറിയാമെങ്കിൽ നിങ്ങളുടെ പെട്രോളും സമയവും പിന്നെ കുറച്ച് ടെൻഷനും സേവ് ചെയ്യാം നിങ്ങൾക്ക്. ഒന്നാമത്തത്, ആദ്യം ഗൂഗിൾ മാപ്പ് ഓൺ ചെയ്യുക. പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സിൽ നാവിഗേഷൻ എന്നതിലേക്ക് പോവുക. ഇനി താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രിഫർ ഫ്യുവൽ എഫിഷ്യന്റ് റൂട്ട് എന്നൊരു ഓപ്ഷൻ കാണാം. അത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ റൂട്ട് സെലക്ട് ചെയ്യുമ്പോൾ സാധാരണയായി കുറഞ്ഞ ഇന്ധനം ഉപയോഗിക്കാൻ സഹായിക്കുന്ന റൂട്ടുകൾ ഗൂഗിൾ മാപ്പ് മുൻഗണന നൽകും. അതായത് യാത്ര പോകുന്നതിന് മുമ്പ് തന്നെ പെട്രോൾ എങ്ങനെ കുറച്ച് ഉപയോഗിക്കാമെന്നതിനെ കുറിച്ച് മാപ്പ് നിങ്ങളെ സഹായിക്കും. അടുത്തതായിട്ട് ഇപ്പം ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് പോകുന്ന ഒരു സ്ഥലത്ത് കുറച്ച് ദൂരം പോയി കഴിയുമ്പോഴത്തേന് നമ്മുടെ നെറ്റ് തീരുകയാണെങ്കിൽ വഴി അറിയാതെ നമ്മൾ പെട്ടുപോകും അല്ലേ. അതുകൊണ്ട് യാത്രയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓഫ്ലൈൻ മാപ്പ് തിരഞ്ഞെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പോയിന്റ് സ്ഥലത്തിന്റെ മാപ്പ് തിരഞ്ഞെടുത്ത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. പിന്നെ യാത്രക്കിടയിൽ ഇന്റർനെറ്റ് കണക്ഷൻ കട്ടായാലും ഡൗൺലോഡ് ചെയ്ത മാപ്പ് ഉപയോഗിച്ച് നാവിഗേറ്റ് ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തത്, നമ്മൾ ഈ മാളുകളിലും പല സ്ഥലങ്ങളിലും ഒക്കെ പോയിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് എവിടെ ആണെന്ന് അറിയാതെ നട്ടം തിരിയാറുണ്ടല്ലേ, അവസ്ഥ വരുന്നില്ല. ഇനി നമ്മൾ അങ്ങനെ കിടന്ന് നട്ടം തിരിയേണ്ട അവസ്ഥ വരുന്നില്ല. വണ്ടി പാർക്ക് ചെയ്ത ഉടനെ തന്നെ ഗൂഗിൾ മാപ്പ് ഓൺ ചെയ്യുക. അവിടെ കാണുന്ന ബ്ലൂ ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ശേഷം സേവ് പാർക്കിംഗ് അല്ലെങ്കിൽ പാർക്ക് ലൊക്കേഷൻ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ പാർക്കിംഗ് ലൊക്കേഷൻ സേവ് ചെയ്യാം. തിരിച്ചു വരുമ്പോൾ ഗൂഗിൾ മാപ്പ് തുറന്ന് ആ ലൊക്കേഷൻ നോക്കിയാൽ മതി. വണ്ടി എവിടെയാണെന്ന് കണ്ടെത്താൻ ഇനി മാളിന് ചുറ്റും കടന്ന് കറങ്ങേണ്ട അവസ്ഥ വരുന്നില്ല. അപ്പോൾ ഗൂഗിൾ സേവ് ചെയ്യുന്നതിനും ഇന്റർനെറ്റ് ഇല്ലാതെ വഴി കണ്ടെത്താനും വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം വരെ മറക്കാതെ കണ്ടുപിടിക്കാനുള്ള സെറ്റിംഗ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത്രയും പറയുന്ന സ്ഥിതിക്ക് ഞാനൊരു ചെറിയൊരു ഇടവേളയ്ക്ക് പോയിട്ട് തിരിച്ചു വരാം.

0: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
7: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
8: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് ബ്രേക്കുകൾക്ക് ശേഷം. എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിലേക്ക് കൂടെയുള്ളത് ആദ്യം നീതിരാണ്. കുറെ വിശേഷങ്ങളൊക്കെ നമ്മൾ പങ്കുവച്ചു. ഇന്ന് നമ്മൾ പഠിച്ച ഫീച്ചർ നാളെ പഴയതാകാം, പക്ഷേ അറിവ് ഒരിക്കലും പഴയതാവില്ല. ഫോണിൽ നമ്മൾ ദിവസവും തുടങ്ങുന്നത് സ്ക്രീനിലാണ്, പക്ഷേ അതിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന സൗകര്യങ്ങൾ പലപ്പോഴും നമ്മൾ അറിയാറ്. അതുകൊണ്ട് ഇനി മുതൽ ഒരു സെറ്റിംഗ്സ് കാണുമ്പോൾ അത് എന്തിനെന്ന് ചോദിക്കാതെ ഇത് എനിക്ക് എങ്ങനെ ഉപകാരപ്പെടും എന്ന് അന്വേഷിക്കാം. കാരണം സ്മാർട്ട് ഫോൺ എല്ലാവരുടെയും കയ്യിലുണ്ട്, പക്ഷേ അതിനെ സ്മാർട്ടായി ഉപയോഗിക്കുന്നവർ വളരെ കുറവാണ്. സോ ഇന്നത്തെ ടെക്കി ടോക്കി നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. മറ്റ് പുതിയ അറിവുകളുമായിട്ട് നമുക്ക് പുതിയൊരു എപ്പിസോഡിൽ കേൾക്കാം. അതുവരെ ഫോൺ നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ, ഫോൺ നിങ്ങളെ കയ്യിലെടുക്കാതിരിക്കട്ടെ. തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കൂ, ഇത് എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: കരിമിഴി തെളിയണ് പിടയണ് ഇടനെഞ്ചു കുളിരണ് നിറയണ് ഇരുകിളി കുറുകണ് കുറുകണ്
1: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൽ ഡി റേഡിയോ 91.2.

0: ഒരു ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ചിട്ടാണോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
4: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 50,000 രൂപയും 2 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
5: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
0: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി. എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

0: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ച് ആൻഡ് ജെ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
0: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
0: നടത്താം.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലീ രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
2: ത്രില്ലടിപ്പിക്കുന്ന ഓണ ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
5: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
2: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
5: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
8: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം. അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
3: ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
4: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
5: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
6: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
7: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
8: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
9: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ച് ആൻഡ് ജെ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
8: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
9: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
8: സകല കമ്പനിയുടെ സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
9: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
8: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
9: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
8: നടത്താം.
10: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
11: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
12: രണ്ടും ഒരുമിച്ചായാലോ?
11: ഒരുമിച്ച് കിട്ടാനോ?
12: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 lakh രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
11: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
13: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
14: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
15: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ, മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. KMC Hospital, Chengannur.
16: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

പുറത്ത് നല്ല പെരുമഴയാണ്. ജനൽപ്പാടുകൾക്കിടയിലൂടെ ഒലിച്ചിറങ്ങുന്ന ഈ മഴത്തുള്ളികൾക്ക് എന്തോ ഒരു പ്രത്യേക ഭംഗിയുള്ളതുപോലെ. ഈ മഴയത്ത് ഒരു കപ്പ് ചൂട് ചായയും കുടിച്ച് ജനൽ കമ്പുകൾക്കിടയിലൂടെ പിടിച്ച് ദൂരേക്ക് നോക്കി നിൽക്കുമ്പോൾ ഓർമ്മകൾ പിന്നോട്ട് സഞ്ചരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 എന്റെ വായനശാലയിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് ഐശ്വര്യയാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറും ഒരു പുസ്തകത്തിന്റെ വിശേഷമല്ല, മറിച്ച് നമ്മളുടെയൊക്കെ സ്കൂൾ കാലഘട്ടത്തിലെ ആ പഴയ മഴക്കാലഘട്ടത്തിലേക്ക്, കീറിയ കുടയുമായി നടന്ന ആ ദരിദ്രമായ ബാല്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു മാന്ത്രിക നോവലിനെ കുറിച്ചിട്ടാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ മുട്ടത്ത് വർക്കി 1961 എഴുതിയ നമ്മളിലേക്ക് നെഞ്ചോട് ചേർത്ത് വെച്ച ആ കാവ്യസുന്ദരമായ കൃതി ഒരു കുടയും കുഞ്ഞു പെങ്ങളും. വർഷം ഒരുപാടായി ഇത് എഴുതപ്പെട്ടിട്ട്, പക്ഷെ ഇന്നും ആ പേര് കേൾക്കുമ്പോൾ മനസ്സിലൊരു കനൽപ്പാട് പോലെ വന്ന് തൊടുന്ന ചിലതൊക്കെയുണ്ട്. അച്ഛനും അമ്മയില്ലാത്ത

കനത്ത മഴയുള്ള ഒരു ദിവസം പാവൽ ലില്ലിക്ക് സ്കൂളിൽ പോകാൻ ഒരു കുട പോലുമില്ല. നനഞ്ഞു വിറച്ചു നിന്ന ആ കൊച്ചു പെൺകുട്ടിയെ കൂടെ പഠിക്കുന്ന ഗ്രേസി എന്ന പണക്കാരിയായ കുട്ടി തന്റെ വലിയ കുടക്കീഴിൽ കയറ്റാൻ കൂട്ടാക്കിയില്ലെന്ന് മാത്രമല്ല ഒരുപാട് പരിഹസിക്കുകയും ചെയ്തു. തന്റെ അനീതയുടെ കണ്ണീർ കാണാൻ ആ കുഞ്ഞ് ജ്യേഷ്ഠന് കഴിഞ്ഞിരുന്നില്ല. സങ്കടവും ദേഷ്യവും സഹിക്കാനാവാതെ ബേബി ഒരു കല്ലെടുത്ത് ഗ്രേസിയുടെ നെറ്റിയെറിഞ്ഞ് പൊട്ടിക്കുകയാണ്. അതോടെ നാട്ടിൽ വലിയ പ്രശ്നമായി. പോലീസിനെ പേടിച്ച് ബേബിക്ക് അവിടുന്ന് ഒളിച്ചോടേണ്ടി വന്നു. പക്ഷേ നാട് വിട്ടുപോകുന്ന ആ രാത്രിയിൽ ഇരട്ടിൽ ഒളിച്ചു നിന്ന് കരയുന്ന അനീതയെ ചേർത്ത് പിടിച്ച് അവനൊരു വാക്ക് കൊടുക്കുന്നുണ്ട്. ലില്ലി, ചേട്ടൻ പോയിട്ട് ഒരുപാട് പണമുണ്ടാക്കി വരും. വരുമ്പോ ചില്ല കൈപ്പിടിയിൽ കുരുവിയുടെ രൂപമുള്ള ഒരു നല്ല ഒന്നാന്തര കുട ഞാൻ നിനക്ക് വാങ്ങിത്തരാം. ഒരു പക്ഷേ ആ ഒരു വാക്കിലായിരിക്കണം പിന്നീട് ജീവിച്ച നാളുകൾ അത്രയും ലില്ലി ആശ്വാസം കണ്ടെത്തിയത്. ആ ഒരു സംഭവത്തിന് ശേഷം ആ കുട്ടികളുടെ ജീവിതം വലിയൊരു കടലായി മാറുകയായിരുന്നു. പേരമ്മയുടെ പീഡനം സഹിക്കാതെ ലില്ലിയും ആ വീട് വിട്ടിറങ്ങി. വിധി അവരെ രണ്ട് ദിശയിലേക്കാണ് കൊണ്ടുപോയത്. ലില്ലിയെ നന്മയുള്ള ഒരു ഡോക്ടർ ജോൺ ദത്തെടുത്ത് സ്വന്തം മകളെ പോലെ വളർത്തുന്നു. നഗരത്തിലെത്തിയ ബേബിയാകട്ടെ സൗദാവിനി എന്നൊരു സംഗീത അധ്യാപികയുടെ വീട്ടിലെത്തിപ്പെടുന്നു. അവിടെയുള്ളവരുടെ അവഗണനയും ലോകത്തിന്റെ കപടതയും ഒക്കെ അനുഭവിച്ച് ഒടുവിൽ കഷ്ടപ്പെട്ട് പഠിച്ച് ബേബി ഒരു വലിയ ഡോക്ടർ ആവുകയാണ്. വർഷങ്ങൾക്ക് ശേഷം അവർ രണ്ടുപേരും ഒത്തുചേരുന്ന ഒരു ക്ലൈമാക്സ് ഉണ്ട് ഈ ഒരു നോവലിന്. താൻ സർജറി ചെയ്ത് ജീവൻ രക്ഷിച്ച ഒരു യുവതി വലിയൊരു തുക ഫീസായി നീട്ടിയപ്പോൾ ഡോക്ടർ ബേബി അത് വാങ്ങിയില്ല. പകരം ചോദിച്ചത് ഒരു കുഞ്ഞു കുട മാത്രമായിരുന്നു. അവർ ആ കുടയുമായി എത്തുമ്പോൾ അത് വാങ്ങാൻ ലില്ലിയും അവിടെ ഉണ്ടായിരുന്നു. ആ സമ്മാനം കൈമാറിയപ്പോഴാണ് ബേബി ലില്ലിയോട് പറയുന്നത് ആ വന്ന യുവതി മറ്റാരുമല്ല, പണ്ട് ലില്ലിയെ പരിഹസിച്ച തങ്ങളെ തമ്മിൽ അകറ്റാൻ കാരണക്കാരിയായ അതേ ഗ്രേസിയാണെന്ന്. പഴയ വിദ്വേഷങ്ങളെല്ലാം അലിഞ്ഞുപോയ നന്മ നിറഞ്ഞ ആ കുഞ്ഞൊത്തുചേരലിൽ കഥ അവസാനിക്കുമ്പോൾ നമ്മളുടെയൊക്കെ മനസ്സ് അറിയാതെ ഒന്ന് വിങ്ങിപ്പോകും. എത്രയൊക്കെ കാലം കഴിഞ്ഞാലും എത്രയൊക്കെ വലിയ മാറ്റങ്ങൾ വന്നാലും മനുഷ്യന്റെ മനസ്സിലെ നന്മയും സഹോദര സ്നേഹത്തിന്റെ ആ ആഴവും ഒരിക്കലും മാറില്ലെന്ന് ഈ കൊച്ചു പുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ ഒരു മഴക്കാലത്ത് സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങളും ആ ഒരു പഴയ പുസ്തകത്താൾ ഒന്ന് മറിച്ചു നോക്കൂ. അപ്പോൾ ബേബിയുടെയും ലില്ലിയുടെയും ഓർമ്മകളിൽ നമുക്കിനി ഒരു മനോഹരമായ മെലഡി കേട്ടാലോ? തുടർന്നും അടുത്ത ദിവസങ്ങളിൽ നല്ല പുസ്തകങ്ങളുമായി കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയോട് കൂടി ഇത്രയും നേരം നിങ്ങൾക്കൊപ്പം കൂടെ ഉണ്ടായിരുന്നത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയായിരുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 അമ്മയ്ക്കൊരു സ്നേഹപായസം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. 10 നാൾ 10 രുചിയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഇന്നലെ അപ്പോൾ നമ്മൾ നമ്മളുടെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇഞ്ചിക്കറി തയ്യാറാക്കുന്നതെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്ന അല്ലേ. അപ്പൊ എല്ലാവരും ആരെങ്കിലും ഒരാളെങ്കിലും അമ്മമാർക്ക് വേണ്ടിയിട്ട് ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോ നമ്മുടെ ഈ ഒരു പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിങ്ങനെ തിരുവോണം എത്തുമ്പോഴേക്കും ഒരു തിരുവോണ നാളിൽ നമ്മളുടെ അമ്മമാര് ഒരുപാട് തിരക്കുകളായിരിക്കല്ലേ, ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോ അന്ന് നമുക്ക് ഏതെങ്കിലും ഒരൊറ്റ വിഭവം ഉണ്ടാക്കി നമ്മുടെ അമ്മയെ ഒന്ന് സർപ്രൈസ് ചെയ്യാം അല്ലേ. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളുടെ അമ്മയ്ക്കൊരു സ്നേഹപായസം എന്ന പരിപാടി തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇത് ഇന്നലെ നമ്മൾ എരിവുള്ള ഇഞ്ചിക്കറിയാണ് ഉണ്ടാക്കിയതെങ്കിൽ ഇന്ന് നമുക്ക് അല്പം മധുരമുള്ള ഒരു കറിയിലേക്ക് കിടക്കാം കേട്ടോ. നമുക്ക് കിച്ചടി ഉണ്ടാക്കി നോക്കിയാലോ, അതും പൈനാപ്പിൾ കൊണ്ടൊരു കിച്ചടി. പൈനാപ്പിൾ കിച്ചടി ഉണ്ടാക്കാം അല്ലേ. പൈനാപ്പിളിന്റെ ആ ഒരു മധുരവും തൈരിന്റെ പുളിയും ചേർന്നുള്ള ആ ഒരു രുചി ആലോചിക്കുമ്പോൾ തന്നെ നമ്മളുടെ നാവിൽ ഇങ്ങനെ വെള്ളം നിറയുന്നില്ലേ. അപ്പോൾ ഈ ഒരു കിച്ചടി എങ്ങനെയാണ് നമ്മൾ കുട്ടികൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതെന്ന് നോക്കാം കേട്ടോ. ഇതൊക്കെ നമ്മൾ കുട്ടികൾ ചെയ്യുന്നുണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങൾ അതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. ഗ്യാസ് അടുപ്പൊക്കെ ഉപയോഗിക്കുന്ന സമയത്തും നമ്മളുടെ അമ്മയോടോ മറ്റു മുതിർന്നവരുടെയോ ഒക്കെ മേൽനോട്ടത്തിൽ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഒരുപാട് മൂർച്ചയുള്ള കത്തികളൊക്കെ കുട്ടികൾ ഇങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിച്ച് മാത്രം ഉപയോഗിക്കുക കേട്ടോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു കിച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പൈനാപ്പിൾ തിരഞ്ഞെടുക്കുമ്പോൾ നന്നായിട്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ പൈനാപ്പിളിന്റെ പുറം ഭാഗം നല്ല മഞ്ഞയും ഓറഞ്ചും ഇടകലർന്ന നിറത്തിലായിരിക്കണം. പച്ചപ്പുള്ള ഭാഗങ്ങൾ കുറവുള്ളതാണ് വളരെയധികം നല്ലത്. അതേപോലെ തന്നെ നമ്മളുടെ പൈനാപ്പിളിന്റെ അടിഭാഗത്ത് ഇങ്ങനെ നമ്മൾ മണത്ത് നോക്കുക കേട്ടോ. നല്ല മധുരമുള്ള പഴുത്ത സുഗന്ധം വരുന്നുണ്ടെങ്കിൽ അതൊരു പാകത്തിൽ പഴുത്ത ഒരു പൈനാപ്പിൾ ആണെന്ന് തന്നെ പറയാം. അങ്ങനെ പാകത്തിൽ പഴുത്ത നല്ല മധുരമുള്ള പൈനാപ്പിൾ മാത്രം നമുക്ക് ഈ ഒരു പച്ചടി ഉണ്ടാക്കാനായിട്ട് തിരഞ്ഞെടുക്കാം കേട്ടോ. ഇനി എങ്ങനെയാണ് നമുക്ക് നന്നായിട്ട് പഴുത്ത പൈനാപ്പിൾ ആണെന്ന് തിരിച്ചറിയുന്നത്? നമ്മളുടെ ആ ഒരു പൈനാപ്പിൾ ഒക്കെ മേടിക്കുന്ന സമയത്ത് ആ ഒരു ഇല ഇങ്ങനെ കാണൂലേ, ആ ഒരു ഇല നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വലിച്ചു നോക്കുന്ന സമയത്ത് അതിങ്ങനെ എളുപ്പത്തിൽ

വരുന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഴുത്ത ഒരു പൈനാപ്പിളാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ പൈനാപ്പിളിന്റെ പുറം ഭാഗം അല്പം മൃദുവായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ അമർത്തി നോക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ വഴക്കമുള്ളതായിട്ട് തോന്നാം. അങ്ങനെ ഒട്ടും അമരാത്തത് അല്പം പഴുപ്പ് കുറവുള്ളതുമായിരിക്കും. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നല്ല പഴുത്ത നല്ല മണമുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ തന്നെ തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പൈനാപ്പിളൊക്കെ ഒരു ഈക്വൽ ആയിട്ടുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം നല്ലത്. അതല്ലെങ്കിൽ ചിലതൊക്കെ ഇങ്ങനെ വേവ് കൂടിയും ചിലത് വേവാതെയൊക്കെ കിടക്കും കേട്ടോ. അപ്പൊ എല്ലാം ഏത് കഷ്ണങ്ങളായിക്കോട്ടെ, നമ്മൾ ഏതൊരു കറിക്ക് കഷ്ണങ്ങൾ അരിയുന്ന സമയത്തും എല്ലാം ഒരേ വലുപ്പത്തിൽ ഒരേ കട്ടിയിൽ തന്നെ അരിയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതാകുമ്പോൾ കുറച്ചും കൂടി നമ്മളുടെ കറിക്ക് സ്വാദ് കൂടും കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു പൈനാപ്പിൾ നല്ല കഷ്ണങ്ങളായിട്ട് മുറിച്ചൊക്കെ വെക്കുന്ന സമയം കൊണ്ട് നിങ്ങൾ പോയി ഒരു പാട്ടൊക്കെ കേട്ടിട്ട് വേഗം ഇങ്ങ് വായോ.

0: യെസ്, അങ്ങനെ നമ്മൾ വീണ്ടും മടങ്ങി എത്തുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 അമ്മയ്ക്കൊരു സ്നേഹ പായസം എന്ന പ്രത്യേക പരിപാടിയാണ് കേട്ടോ. അപ്പോ 10 നാൾ 10 രുചിയാണ്. അപ്പോ നമ്മുടെ ഈ ഒരു ഓണത്തിന് നമ്മൾ അമ്മമാർക്ക് വേണ്ടിയിട്ട് കുട്ടികളാണ് ഇപ്രാവശ്യം ഏതെങ്കിലും ഒരു കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പച്ചടിയാണ്. അതിനായിട്ട് നമ്മൾ പൈനാപ്പിൾ ഒക്കെ തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പൈനാപ്പിൾ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ മുറിച്ച് വെച്ചായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോ നമുക്ക് പൈനാപ്പിളിന്റെ പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തില് ഈ ഒരു കഷ്ണങ്ങളൊക്കെ ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും അല്പം മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. അങ്ങനെ നമ്മൾ പൈനാപ്പിളൊക്കെ ഇങ്ങനെ വേവുമ്പോൾ വരുന്ന ആ ഒരു മധുരമുള്ള മണമുണ്ടല്ലോ അല്ലേ, അതൊരു പ്രത്യേക ഫീലാണ്. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കണം. തേങ്ങയും പച്ചമുളകും ജീരകവും ഒക്കെ കൂടി മിക്സിയിലിട്ട് ഒരൊറ്റ കറക്ക്, ഓവറായിട്ട് നമുക്ക് അരയണ്ട, ഒരു തരി പരുവത്തിൽ മാത്രം ഇങ്ങനെ അരഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം നമ്മുടെ ഈ ഒരു കൂട്ട്. നമ്മുടെ പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ ഒരു പൈനാപ്പിൾ വേവിച്ചത് നന്നായിട്ടൊന്ന് തണുക്കട്ടെ. നന്നായി തണുത്ത ശേഷം മാത്രം നമുക്ക് തൈര് ചേർക്കാം കേട്ടോ. നമുക്ക് എല്ലാവർക്കും പേടിയുള്ള ഒരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഒരു പച്ചടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പിരിഞ്ഞു പോകാറുണ്ട്. ഇങ്ങനെ പിരിഞ്ഞു പോകുന്നത് നമ്മൾ ഈ ഒരു ചൂടോട് കൂടി തന്നെ ഈ ഒരു പൈനാപ്പിളിലേക്ക്, അല്ലെങ്കിൽ എന്തിന്റെ പച്ചടിയാണ് ഉണ്ടാക്കുന്നത്, ആ ഒരു വേവിച്ച കഷ്ണങ്ങളിലേക്ക് നമ്മൾ തൈര് ചേർക്കുമ്പോഴാണ് കൂടുതലും പിരിഞ്ഞു പോകാൻ സാധ്യത. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ആ ഒരു വേവിച്ച കഷ്ണം കുറച്ച് സമയമൊന്നും അതിന്റെ ചൂടാറാൻ വെച്ച ശേഷം മാത്രം തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി തൈര് ചേർത്ത് കൊടുക്കുന്നത് നേരിട്ട് നമ്മൾ ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാതെ മറ്റൊരു പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് നല്ല വിസ്കൊക്കെ കൊണ്ടിട്ട്, അല്ലെങ്കിൽ സ്പൂണൊക്കെ കൊണ്ടിട്ട് തൈരിനെ നന്നായിട്ട് കട്ടയില്ലാതെ ഉടച്ചെടുത്ത ശേഷം മാത്രം ഈ ഒരു വേവിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കഷ്ണങ്ങളിലേക്കൊക്കെ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ തൈര് ചേർത്ത ശേഷം തവി ഉപയോഗിച്ച് ഒരേ ദിശയിലേക്ക് ക്ലോക്ക് വൈസിൽ മാത്രം ഇങ്ങനെ പതുക്കെ പതുക്കെ ഇളക്കാൻ ശ്രമിക്കുക കേട്ടോ. അമിതമായിട്ട് നമ്മളിങ്ങനെ ഇട്ടിങ്ങനെ ഇളക്കുന്നത് നമ്മുടെ തൈരൊക്കെ പിരിയാനായിട്ട് കാരണമാകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരൊറ്റ വശത്തേക്ക് മാത്രം ഇങ്ങനെ ഇളക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് നമ്മളുടെ തൈരിന്റെ പരുവാണ് കേട്ടോ. അധികം പുളിയുള്ള തൈര് ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പച്ചടിക്ക് അല്പം മധുരം കലർന്ന തൈരാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അതിനോടൊപ്പം തന്നെ തൈരില് അധികം വെള്ളമില്ലാതെ കട്ട തൈരാണെങ്കിൽ പിരിയാനുള്ള സാധ്യത വളരെയധികം കുറവാണ് കേട്ടോ. അപ്പൊ നമ്മൾ കട്ട തൈര് തന്നെ ഉപയോഗിച്ച് നമ്മൾ പച്ചടി ഉണ്ടാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമുക്കിങ്ങനെ നല്ല കൊഴുകൊഴുത്ത നമ്മളുടെ പച്ചടി ഇങ്ങനെ കിട്ടാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പൊ ദേ നമ്മളിത് പറഞ്ഞ സമയം കൊണ്ട് നമ്മളുടെ ആ ഒരു വേവിച്ച പൈനാപ്പിൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കട്ട തൈര് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്ലോക്ക് വൈസിൽ ഒന്ന് ഇളക്കി കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ ദേ ഇളക്കിയൊക്കെ കൊടുത്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന്, ഞാൻ ടേസ്റ്റ് ചെയ്ത സമയത്ത് കുറച്ച് പുളി കൂടുതലായിരുന്നു കേട്ടോ, അപ്പോൾ നമുക്ക് സാരമില്ല. അപ്പോൾ ഞാൻ എടുത്ത തൈര് കുറച്ച് പുളിയുള്ളതായിരുന്നു. അപ്പോൾ നിങ്ങൾ അങ്ങനെ എടുക്കരുത് കേട്ടോ, നല്ല അത്യാവശ്യം കുറച്ച് മാത്രം പുളിയുള്ള തൈര് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ അതുകൊണ്ട് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മളുടെ പൈനാപ്പിളിൻ്റെ ടേസ്റ്റിനൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കും. ഒരുപാട് ശർക്കര ഇട്ട് കൊടുക്കുന്നില്ല, കുറച്ച് അളവിൽ മാത്രം ശർക്കര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളുടെ പച്ചടി റെഡിയായെന്ന് മൊത്തത്തിൽ പറയാൻ പറ്റുമോ? പച്ചടി റെഡിയാവണമെങ്കിൽ അതിലേക്ക് കടുക് വറുത്ത് കൂടി ഇടണം അല്ലേ. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാനായിട്ടൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി വന്നതിന് ശേഷം കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ഒന്ന് മൂപ്പിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. കടുകിട്ട സമയത്ത് നന്നായിട്ട് എണ്ണ ചൂടായതുകൊണ്ട് തന്നെ നന്നായിട്ട് പടപടേന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞു കടുകുകളൊക്കെ. അപ്പൊ കുട്ടികളൊക്കെ ഇത് ചെയ്യുന്ന സമയത്ത് നല്ല കെയർ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അല്ലെങ്കിൽ കടുകൊക്കെ നമ്മളുടെ ദേഹത്തൊക്കെ പൊട്ടിത്തെറിച്ച് നമുക്ക് പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോ എന്താണ്, നല്ല വൃത്തിക്ക് നമ്മൾ സുരക്ഷിതമായിട്ട് നിന്ന് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. കടുക് പൊട്ടി അതിലേക്ക് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കൊന്ന് താളിച്ചെടുക്കാം. നമ്മുടെ ഇനി ഇതിനി പച്ചടിയിലേക്ക് ചൂടോടുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ ഇവിടെ വരുന്നുണ്ടായിരിക്കും, ഇപ്പൊ തന്നെ കൊത്തിയായിട്ട് വയ്യ. അപ്പോൾ നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ അമ്മമാർക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കും. ഇങ്ങനെ നമ്മളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ അമ്മമാരുടെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലേ അല്ലേ, അത് മാത്രം മതി നമുക്ക് എപ്പോഴും നമ്മുടെ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പൊ നാളെ നല്ലൊരു വിഭവങ്ങളുമായിട്ട് നമുക്ക് കേട്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി ഇത്രയും നേരം നിങ്ങൾക്കൊപ്പം കൂടെ ഉണ്ടായിരുന്നത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യമായിരുന്നു. വീണ്ടും തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ,
1: ആഘോഷിക്കൂ. സ്വന്തം മൈജി.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
6: ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
5: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.

നമസ്കാരം, എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് ഐശ്വര്യയാണ്. ജില്ലാ ആസൂത്രണ സമിതിയിലെ 9 ഒഴിവുകളിലേക്ക് നടത്തിയ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളിൽ നിന്നാണ് പുതിയ അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. സംവരണ സ്ഥാനങ്ങളിലേക്ക് ജി സരസ്വതി, സന്തോഷ് കുമാർ എന്നിവരും വനിതാ അംഗങ്ങളായി എസ് എൽ വി, പി വിനീതകുമാരി, ബി ജയന്തി, ഐ ജയലക്ഷ്മി എന്നിവരെയും തിരഞ്ഞെടുത്തു. പൊതുവിഭാഗത്തിൽ നിന്നും എസ് ആർ അരുൺബാബു, കെ എസ് ഷിജുകുമാർ, നവീ മണ്ണേൽ എന്നിവരെയും തിരഞ്ഞെടുത്തതായി ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥയായ ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് അറിയിച്ചു. കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റിന്റെയും ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഓണം കൈത്തറി പ്രദർശന വിപണന മേള 18 മുതൽ 24 വരെ ആശ്രാമ മൈതാനത്ത് സംഘടിപ്പിക്കുന്നു. ഉദ്ഘാടനം 18 വൈകിട്ട് ഡെപ്യൂട്ടി മേയർ ഡോക്ടർ കരിമാലിൽ ഉദയസുകുമാരൻ നിർവഹിക്കും. കോർപ്പറേഷൻ കൌൺസിലർ കുരുവിള ജോസഫ് ആദ്യ വിൽപ്പന നടത്തും. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ എം പ്രവീൺ അധ്യക്ഷനാകും. മേളയിൽ ജില്ലയിലെ പരമ്പരാഗത കൈത്തറി നെയ്ത്ത് വ്യവസായ സഹകരണ സംഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന തുണിത്തരങ്ങൾ 20% റിബേറ്റോടെ ലഭിക്കും. കോഴഞ്ചേരി പന്നിവേലിച്ചിറയിലുള്ള ഫിഷറീസ് കോംപ്ലക്സിൽ അനബാസ്, ആസാം വാഴ, കാർപ്പ്, ഗിഫ്റ്റ്, തിലോപ്പിയ ഇന മത്സ്യക്കുഞ്ഞുങ്ങളും അലങ്കാര ഇന മത്സ്യങ്ങളും 19 ഓഗസ്റ്റിന് രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെ വിതരണം ചെയ്യും. മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് നിശ്ചിത വില ഈടാക്കും. ബുക്കിംഗിനായി 9995398627 എന്ന നമ്പറിലോ 8943472882 എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യുക. കുണ്ടറ IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടർ സയൻസ് വിഷയത്തിൽ ഗസ്റ്റ് ലെക്ചർമാരെ നിയമിക്കും. കമ്പ്യൂട്ടർ സയൻസ് അഥവാ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫസ്റ്റ് ക്ലാസ് ബിരുദം ബിരുദാനന്തര ബിരുദവുമാണ് യോഗ്യത. അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി 29 ഓഗസ്റ്റിന് രാവിലെ 10:30 കോളേജിൽ എത്തണം. വിശദ വിവരങ്ങൾക്കായി 85470050666 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ചെങ്ങന്നൂർ സർക്കാർ വനിതാ ഐടിഐയിലെ വിവിധ NCVT ട്രേഡുകളിലെ ഒഴിവുകളിലേക്കുള്ള സീറ്റുകളിലേക്ക് 21 ഓഗസ്റ്റ് ഉച്ചയ്ക്ക് 2 സ്പോട്ട് അഡ്മിഷൻ നടത്തും. കൂടുതൽ വിവരങ്ങൾക്കായി 04792457496 എന്ന നമ്പറിലോ 97474553 എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യുക. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. തുറമുഖങ്ങളുടെ വികസനത്തിന് സ്വകാര്യ മൂലധനം ആവശ്യമാണെന്നും ഇതിനുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞതായും മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ സർക്കാർ കോളേജുകളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് 45.68 കോടി രൂപ അനുവദിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. കേരള പോലീസിന്റെ AI ട്രാക്ക്, ഇന്റഗ്രേറ്റഡ് ബീറ്റ് മാനേജ്മെന്റ് സിസ്റ്റം, സൈബർ വാൾ എന്നീ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പരീക്ഷാക്രമക്കേടിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് JSSC CGL പരീക്ഷ റദ്ദാക്കി ഝാർഖണ്ഡ് സർക്കാർ. സംസ്ഥാനത്ത് 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കടലാക്രമണ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. വാർത്തകൾ വിശദമായി. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് നേരിട്ടുള്ള കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: കഴിഞ്ഞ വർഷം May 2 രാഷ്ട്രത്തിന് സമർപ്പിച്ച വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നുള്ള നേരിട്ടുള്ള കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾക്കാണ് ഇന്ന് തുടക്കം കുറിച്ചത്. വിഴിഞ്ഞത്ത് നിന്ന് യൂറോപ്പിലേക്കുള്ള 2 കണ്ടെയ്നറുകളാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ഇവിടെ നിന്ന് നേരിട്ടുള്ള കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾ തുടങ്ങിയതോടെ ഇവിടെ നിന്ന് യൂറോപ്പിലേക്ക് കണ്ടെയ്നറുകൾ എത്താൻ 2 മാസത്തോളം എടുത്തിരുന്നത് 28 ദിവസമായി കുറയും. നിലവിൽ ഫുൾ കണ്ടെയ്നർ ലോഡുകൾ മാത്രമായിരിക്കും ഇവിടെ കൈകാര്യം ചെയ്യുക എന്നും അധികൃതർ അറിയിച്ചു.
0: തുറമുഖങ്ങളുടെ വികസനത്തിന് സ്വകാര്യ മൂലധനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതിനായുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞതായും അദ്ദേഹം അറിയിച്ചു. ലോകത്തിലേക്കുള്ള കേരളത്തിന്റെ വികസന കവാടമാണ് ഇന്ന് തുറന്നതെന്നും ഇന്ത്യയിലെ ഏറ്റവും മികച്ച AI അധിഷ്ഠിത സംവിധാനങ്ങളാണ് വിഴിഞ്ഞത്തുള്ളതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു.
2: ലോകത്തിലേക്കുള്ള കേരളത്തിന്റെ വികസന കവാടമാണ് ഇന്ന് തുറന്നിരിക്കുന്നത്. ഇതിനെ കേരളത്തിന്റെ വളർച്ചയ്ക്ക്, നാടിന്റെ വളർച്ചയ്ക്ക്, രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നതാണ് നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളി. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഓട്ടോമേറ്റഡ് സിസ്റ്റമാണ് വിഴിഞ്ഞത്തുള്ളത്. ആൽഗരിതം ഡ്രിവൺ ആയിട്ടുള്ള കയറ്റിറക്കുമതി സംവിധാനമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം എന്നത് അഭിമാനകരമായ ഒരു നേട്ടമാണ്.
0: വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന സർക്കാരിന്റെ മിഷൻ സമുദ്ര പദ്ധതിയുടെ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. സംസ്ഥാനത്തെ സർക്കാർ കോളേജുകളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി 45.68 കോടി രൂപ അനുവദിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. IT സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പുതിയ കെട്ടിടങ്ങൾ, അക്കാദമിക് ബ്ലോക്കുകൾ, ലൈബ്രറികൾ എന്നിവയുടെ നിർമ്മാണത്തിനുമായി തുക വിനിയോഗിക്കാമെന്ന് മന്ത്രി റോജി എം ജോൺ അറിയിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ ആരംഭിക്കാൻ കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയതായും അദ്ദേഹം പറഞ്ഞു. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയുടെ മൊഴിയിൽ പരാമർശിച്ചിട്ടുള്ളവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് റെയ്ഡ് നടക്കുന്നത്. കോഴിക്കോട് സബ്സോണൽ ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പരിശോധന. ഝാർഖണ്ഡിൽ പരീക്ഷാക്രമക്കേടിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് JSSC CGL പരീക്ഷയും മറ്റെല്ലാ മത്സര പരീക്ഷകളും റദ്ദാക്കി. മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. 2014 മുതൽ ഝാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷനും ഝാർഖണ്ഡ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും നടത്തിയ എല്ലാ പരീക്ഷകളിലും സമഗ്ര അന്വേഷണം നടത്താനും സർക്കാർ ഉത്തരവിട്ടു. ബിടെക് വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കോതമംഗലം MA കോളേജിന്റെ കവാടത്തിന് മുന്നിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. 3-ാം വർഷ ബിടെക് വിദ്യാർത്ഥിയും അരുണാചൽ പ്രദേശ് സ്വദേശിയുമായ മിചി മാർപ്പുവിനെയാണ് കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാർപ്പുവിന്റെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കുക, കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. തൃശൂർ പുലിക്കളി സംഘങ്ങൾക്കുള്ള കേന്ദ്ര സഹായമായ 24 ലക്ഷം രൂപ കൈമാറി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തൃശൂരിലെ പുലിക്കളി സംഘങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് സഹായം അനുവദിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പുലിക്കളി സംഘങ്ങൾക്കുള്ള ധനസഹായം ഈ വർഷം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും തൃശൂർ കളക്ട്രേറ്റിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി അറിയിച്ചു. കേരള പോലീസിന്റെ AI ട്രാക്ക്, ഇന്റഗ്രേറ്റഡ് ബീറ്റ് മാനേജ്മെന്റ് സിസ്റ്റം, സൈബർ വാൾ എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. ലോൺ ആപ്പ് പോലെയുള്ള തട്ടിപ്പുകൾ ഇല്ലാതാക്കാനും റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും പോലീസ് പട്രോളിംഗ് ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്രദമാക്കാനുമുള്ള 3 പദ്ധതികൾക്കാണ് തുടക്കമായതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാനിൽ രാഷ്ട്രീയം കാണരുതെന്നും യുവതലമുറയ്ക്കായി ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും ശ്രീ രമേശ് ചെന്നിത്തല ആവർത്തിച്ചു. 12th ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവിന്റെ അധ്യക്ഷതയിലാണ് യോഗം. പ്രതിരോധശേഷിയും നവീകരണവും സഹകരണവും സുസ്ഥിരതയും കെട്ടിപ്പടുക്കുക എന്ന ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയുടെ പ്രധാന പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാരുടെ വിവരങ്ങൾ പൊതുജനങ്ങളുടെ അറിവിലേക്ക് വ്യക്തമായി പ്രദർശിപ്പിക്കാൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. ഡോക്ടർമാരുടെ പേരും OP ദിവസവും സമയവും കൃത്യമായി പ്രദർശിപ്പിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഇല്ലംനിറ ചടങ്ങുകൾ ഗുരുവായൂരിൽ ഇന്ന് നടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
4: ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ ഏറെ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്ന ചടങ്ങുകളിലൊന്നാണ് ഗുരുവായൂർ ഇല്ലംനിറ. ഇന്ന് രാവിലെ 8:30 മുതൽ 9:30 വരെയുള്ള മുഹൂർത്തത്തിലാണ് ക്ഷേത്രത്തിൽ ഇല്ലംനിറ ചടങ്ങുകൾ നടന്നത്. ഈ വർഷത്തെ ആദ്യ കൊയ്ത്തിലെ നെല്ല് ശ്രീ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്ന പുണ്യകർമ്മത്തിനായുള്ള കതിർക്കറ്റകൾ ക്ഷേത്രത്തിൽ ഇന്നലെ നേരത്തെ എത്തിയിരുന്നു. പാരമ്പര്യാവകാശികളായ അഴിക്കൽ മനയം കുടുംബാംഗങ്ങളാണ് ഇന്നലെ രാവിലെ കതിർക്കറ്റകൾ കിഴക്കേ ഗോപുരത്തിന് സമീപം എത്തിച്ചത്. ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ പൂജിച്ച ഈ നെൽക്കതിരുകൾ ഭക്തർക്ക് വിതരണം ചെയ്തു. ഇല്ലംനിറ പ്രമാണിച്ച് ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്.
0: കേരള PSCയിലെ പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷണം നടത്താൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ ഇടപെടൽ സ്വാഗതാർഹമാണെന്ന് ഭാരതീയ വിചാര കേന്ദ്രം. ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം തൃപ്തികരമല്ല എന്നാണ് ഉദ്യോഗാർത്ഥികളുടെ പരാതി. PSCയിൽ നടക്കുന്ന പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ പരിധി വിപുലപ്പെടുത്തണമെന്നും ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ ആവശ്യപ്പെട്ടു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ പാർലമെന്ററികാര്യ വകുപ്പ് സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് രാത്രിയോടെ മലപ്പുറം കോട്ടക്കൽ ആര്യവൈദ്യശാലയിലെത്തും. ഒരാഴ്ചത്തെ സന്ദർശനത്തിനാണ് അദ്ദേഹം എത്തുന്നത്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ചേർത്തലയിൽ ഏകദിന മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. സുതാര്യവും നിഷ്പക്ഷവും സത്യസന്ധവുമായ മാധ്യമപ്രവർത്തനം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതായി അദ്ദേഹം പറഞ്ഞു. വാർത്തകളുടെ വസ്തുത കണ്ടെത്തുക ഏറെ വെല്ലുവിളി നേരിടുന്നതായി ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി പറഞ്ഞു. അതേസമയം കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന മാധ്യമ ശില്പശാല നാളെ രാവിലെ 9:30 മുതൽ എറണാകുളം മരട് നടക്കും. ജില്ലാ കളക്ടർ ജി പ്രിയങ്ക പരിപാടി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ലോകകപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. പുരുഷ ഹോക്കിയിൽ 2-4 ഗോളുകൾക്ക് ഇംഗ്ലണ്ട് ഇന്ത്യയെ തോൽപ്പിച്ചു. ആദ്യ മത്സരത്തിൽ വെയിൽസിനെ പരാജയപ്പെടുത്തിയ ഇന്ത്യ നാളെ നിർണായക മത്സരത്തിൽ പാകിസ്ഥാനെ നേരിടും. ന്യൂഡൽഹിയിൽ ആരംഭിച്ച BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് വിജയത്തുടക്കം. പുരുഷ സിംഗിൾസിൽ യുവതാരം ആയുഷ് ഷെട്ടി നിലവിലെ ലോക ചാമ്പ്യനും 1st റാങ്കുകാരനുമായ ചൈനയുടെ ഷിയുക്കിയെ അട്ടിമറിച്ചു. വനിതാ സിംഗിൾസിൽ മുൻനിര താരം PV സിന്ധു അയർലൻഡിന്റെ സോഫിയ നോബിളിനെതിരെ ആധികാരിക വിജയം നേടി. ഇന്ത്യയിലെ വോട്ടർ തിരിച്ചറിയൽ കാർഡ് സംവിധാനത്തെ പ്രശംസിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US തെരഞ്ഞെടുപ്പ് നിയമങ്ങൾക്കുള്ള മാതൃകയായും സുരക്ഷയുടെ ഉദാഹരണമായും ഈ സംവിധാനത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. തുറമുഖങ്ങളുടെ വികസനത്തിന് സ്വകാര്യ മൂലധനം ആവശ്യമാണെന്നും ഇതിനുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞതായും മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ സർക്കാർ കോളേജുകളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് 45.68 കോടി രൂപ അനുവദിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. കേരള പോലീസിന്റെ AI ട്രാക്ക്, ഇന്റഗ്രേറ്റഡ് ബീറ്റ് മാനേജ്മെന്റ് സിസ്റ്റം, സൈബർ വാൾ എന്നീ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പരീക്ഷാക്രമക്കേടിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് JSSC CGL പരീക്ഷ റദ്ദാക്കി ഝാർഖണ്ഡ് സർക്കാർ. സംസ്ഥാനത്ത് 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കടലാക്രമണ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: ആകാശവാണി.
6: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ ഏത് റേഡിയോ 91.2.
7: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
8: ഓഫർ കണ്ടിട്ട്.
7: ഡിസ്കൗണ്ട് ഉണ്ടാ?
8: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
7: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജയിലോട്ടാ.
9: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
10: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
11: രണ്ടും ഒരുമിച്ചായാലോ?
10: ഒരുമിച്ച് കിട്ടാനോ?
11: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
10: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
12: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. August 16 മുതൽ 31 വരെ. August 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും. കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
13: August 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. August 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
14: അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
12: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം.

0: മൈജിലേക്ക് വിടാം.
1: ഓണർ ഷോപ്പിംഗോ?
0: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലങ്ങ് കേറി.
1: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസ് ആക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: സിപിഎം ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: ചെയ്യണമേ. പറവേളം തെണ്ടച്ചെങ്കിൽ ധിക്ളി മത്തല മരമണികിണികിണി പലതാളം തക്കിടകിടതകത.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ വികസന യാത്രയിൽ പുതുചരിത്രം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നും നേരിട്ടുള്ള കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിദേശ ഫണ്ടിംഗിൽ സുതാര്യത ഉറപ്പുവരുത്തുകയാണ് FCRA ഭേദഗതി ബില്ലിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കർണാടക പബ്ലിക് സർവീസ് കമ്മീഷൻ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസിൽ 21 സ്ഥലങ്ങളിൽ പരിശോധന നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേരള പോലീസിന്റെ AI ട്രാക്ക്, ഇന്റഗ്രേറ്റഡ് ബീറ്റ് മാനേജ്മെന്റ് സിസ്റ്റം, സൈബർ വാൾ എന്നീ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ലോകകപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ വികസന യാത്രയിൽ പുതുചരിത്രം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നും നേരിട്ടുള്ള കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ സുഗമമായി ലോകമെമ്പാടും എത്തിക്കാൻ തുറമുഖ വികസനം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സ്വകാര്യ മൂലധനം തുറമുഖ വികസനത്തിന് ആവശ്യമാണെന്നും ഇന്ത്യയിലെ ഏറ്റവും മികച്ച AI അധിഷ്ഠിത കയറ്റിറക്കുമതി സംവിധാനങ്ങളാണ് വിഴിഞ്ഞത്തുള്ളതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
2: ആൽഗരിതം ഡ്രിവണായിട്ടുള്ള കയറ്റിറക്കുമതി സംവിധാനമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം എന്നത് അഭിമാനകരമായ ഒരു നേട്ടമാണ്. ആർക്കും ഒരു അപകടമില്ലാതെ ഭംഗിയായി കയറ്റിറക്കുമതി ജോലികൾ ചെയ്യാൻ പറ്റുന്ന, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൂടെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഇന്ത്യയിൽ ആദ്യമായി നമ്മുടെ തിരുവനന്തപുരത്തുണ്ടായിരിക്കുന്നു.
1: സംസ്ഥാന സർക്കാരിന്റെ മിഷൻ സമുദ്ര പദ്ധതിയുടെ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ പ്രതിപക്ഷ പാർട്ടികൾ തെറ്റായ പ്രചാരണം നടത്തുന്നതായി ആരോപിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. വിദേശ ഫണ്ടിംഗിൽ സുതാര്യത ഉറപ്പുവരുത്തുകയാണ് FCRA ഭേദഗതി ബില്ലിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെയും അദ്ദേഹം പ്രശംസിച്ചു. ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ പുരോഗമിക്കുന്നു. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ അധ്യക്ഷതയിലാണ് യോഗം. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസനം തുടങ്ങിയവ കേന്ദ്രീകരിച്ചാണ് ചർച്ചകൾ നടക്കുന്നത്. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി പ്രതിരോധ നിർമ്മാണ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് രാജ്യരക്ഷാ മന്ത്രാലയം 405 തന്ത്രപ്രധാന ഉൽപ്പന്നങ്ങളുടെ 6-ാമത് പട്ടിക വിജ്ഞാപനം ചെയ്തു. 3,070 കോടി രൂപയുടെ ബിസിനസ് സാധ്യതയുള്ള വസ്തുക്കളാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോസ്റ്റ് ഗാർഡുമായി ബന്ധപ്പെട്ട 16 ഇനങ്ങളും പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട 389 ഇനങ്ങളും പട്ടികയിൽ ഉണ്ട്. പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനത്തിന് ആവശ്യമായ ഘടകങ്ങൾ, ഉപസംവിധാനങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ, സ്പെയർ പാർട്സുകൾ എന്നിവ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് നിർത്തി പകരം രാജ്യത്തിനകത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുവാനാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ വ്യവസായ മേഖലയ്ക്ക് ഇത് കൂടുതൽ അവസരങ്ങൾ നൽകുന്നതിന് പുറമെ ആഭ്യന്തര പ്രതിരോധ ഉൽപ്പാദനത്തെയും ശക്തിപ്പെടുത്തും. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാജ്യത്ത് ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ട ISI പിന്തുണയുള്ള ഷഹദാസ് ഭട്ടി നെറ്റ്വർക്ക് എന്ന ഭീകര സംഘടനയെ തകർത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 14 സംസ്ഥാനങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഏകോപിപ്പിച്ചുള്ള റെയ്ഡുകൾ നടത്തി ഭീകര ശൃംഖലയെ തകർത്തതായും 200-ലധികം ഭീകര പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം അറിയിച്ചു. പാകിസ്ഥാൻ ആയുധ ഫാക്ടറിയുടെ മുദ്രയുള്ള ഗ്രനേഡുകൾ, സ്ഫോടക വസ്തുക്കൾ തുടങ്ങിയവ പിടിച്ചെടുത്തതായും ശ്രീ അമിത്ഷാ വ്യക്തമാക്കി. ഝാർഖണ്ഡിൽ പരീക്ഷാ ക്രമക്കേടിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് TDPL ഏജൻസി നടത്തിയ JSSC CGL പരീക്ഷയും മറ്റെല്ലാ മത്സര പരീക്ഷകളും റദ്ദാക്കി. മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. ഇതിനു പുറമെ 2014 മുതൽ ഝാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷനും ഝാർഖണ്ഡ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും നടത്തിയ എല്ലാ പരീക്ഷകളിലും സമഗ്ര അന്വേഷണം നടത്തുവാനും സർക്കാർ ഉത്തരവിട്ടു. കർണാടക പബ്ലിക് സർവീസ് കമ്മീഷനിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് കർണാടകയിലും അഹമ്മദാബാദിലുമായി 21 സ്ഥലങ്ങളിൽ പരിശോധന നടത്തി. KPSC ഓഫീസ്, സസ്പെൻഡ് ചെയ്യപ്പെട്ട KPSC ചെയർമാന്റെ വസതി എന്നിവിടങ്ങളിൽ ഉൾപ്പെടെയായിരുന്നു പരിശോധന. OMR ഷീറ്റിൽ കൃത്രിമം കാണിച്ചതായും ഗവൺമെന്റ് വെറ്ററിനറി ഓഫീസർ നിയമനത്തിൽ ഉദ്യോഗാർത്ഥികളോട് 80 ലക്ഷം രൂപ വരെ കൈക്കൂലി ആവശ്യപ്പെട്ടതുമായാണ് പരാതി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
1: കേരള പോലീസിന്റെ AI ട്രാക്ക്, ഇന്റഗ്രേറ്റഡ് ബീച്ച് മാനേജ്മെന്റ് സിസ്റ്റം, സൈബർ വാൾ എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. ലോൺ ആപ്പ് പോലെയുള്ള തട്ടിപ്പുകൾ ഇല്ലാതാക്കുവാനും റോഡ് അപകടങ്ങൾ കുറയ്ക്കുവാനും പോലീസ് പട്രോളിംഗ് ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്രദവുമാക്കുവാനുള്ള പദ്ധതികൾക്കാണ് തുടക്കമായതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാനിൽ രാഷ്ട്രീയം കാണരുതെന്നും യുവതലമുറയ്ക്കായി ഒന്നിച്ചു പ്രവർത്തിക്കണമെന്നും ശ്രീ രമേശ് ചെന്നിത്തല ആവർത്തിച്ചു. ചിങ്ങമാസത്തിന്റെ വരവോടെ നാടും നഗരവും ഓണത്തിരക്കിൽ അമരുകയാണ്. നഗരങ്ങളിൽ മേളകളും പ്രദർശനങ്ങളും സജീവമായി. കണ്ണൂരിൽ നിന്നും ആകാശവാണി പ്രതിനിധി KV ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
4: ഖാദി ഗ്രാമവ്യവസായ ബോർഡിന്റെ ഖാദിമേള, കൈത്തറിമേള, കാർഷിക പരമ്പരാഗത വ്യവസായ ഉൽപ്പന്ന പ്രദർശന വിപണനമേള തുടങ്ങി കണ്ണൂർ നഗരം മേളകളുടെ തിരക്കിലാണ്. പോലീസ് മൈതാനിയിൽ ഒരുക്കിയിരിക്കുന്ന മേളകളിലേക്ക് നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പൂക്കള മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനുള്ള തിരക്കിലാണ് സർക്കാരിതര ഓഫീസുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും. വിവിധ നാടൻ മത്സരങ്ങളും സംഘടിപ്പിക്കാനുള്ള ഒരുക്കവും പുരോഗമിക്കുകയാണ്.
1: കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഇല്ലം നിറ ചടങ്ങുകൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്നു രാവിലെ നടന്നു. ആദ്യ കൊയ്ത്തിലെ നെല്ല് ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്ന ചടങ്ങാണ് ഇത്. പാരമ്പര്യ അവകാശികളായ അഴീക്കൽ മനയം കുടുംബാംഗങ്ങൾക്കാണ് കതിർക്കറ്റകൾ ക്ഷേത്രത്തിൽ എത്തിക്കുന്നത്. ചടങ്ങുകൾക്ക് ശേഷം പൂജിച്ച നെൽക്കതിരുകൾ ഭക്തർക്ക് വിതരണം ചെയ്തു. ഹിമാചൽ പ്രദേശിൽ കനത്ത മഴ ജനജീവിതം ദുരിതത്തിലാക്കി. മാണ്ഡി ജില്ലയിലാണ് മഴ ഏറ്റവും ശക്തം. വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉണ്ടായ സാഹചര്യത്തിൽ 90 ഓളം റോഡുകൾ അടച്ച നിലയിലാണ്. മൺസൂൺ മഴക്കെടുതികളിൽ ഹിമാചലിൽ 80 പേർക്ക് ഇതുവരെ ജീവൻ നഷ്ടമായി. 994 കോടിയുടെ നാശനഷ്ടങ്ങളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഉത്തരാഖണ്ഡിലെ ഗഡ്വാൾ മേഖലയിലും ശക്തമായ മഴ തുടരുകയാണ്. മഴയിലും മണ്ണിടിച്ചിലും 100 ഓളം റോഡുകളിൽ ഗതാഗതം നിർത്തിവച്ചു. മഴയുടെ സാഹചര്യത്തിൽ ഡെറാഡൂണിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ലോകകപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. പുരുഷ ഹോക്കിയിൽ 2-4 ഗോളുകൾക്ക് ഇന്നലെ ഇംഗ്ലണ്ട് ഇന്ത്യയെ തോൽപ്പിച്ചിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ നിർണായക മത്സരം നാളെ നടക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് വിജയത്തുടക്കം. പുരുഷ സിംഗിൾസിൽ യുവതാരം ആയുഷ് ഷെഡി, വനിതാ സിംഗിൾസിൽ മുൻനിര താരം PV സിന്ധു എന്നിവർ രണ്ടാം റൌണ്ടിൽ കടന്നു. വനിതാ ഡബിൾസിൽ ഇന്ത്യയുടെ ത്രിഷ ജോളി, ഗായത്രി ഗോപിചന്ദ് സഖ്യവും കവിപ്രിയ സെൽവം, സിമ്രാൻ സിംഗി സഖ്യവും രണ്ടാം റൌണ്ടിൽ പ്രവേശിച്ചു. പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ MR അർജുൻ, ഹരിഹരൻ അംശകരുണൻ സഖ്യവും രണ്ടാം റൌണ്ടിലേക്ക് യോഗ്യത നേടി. അതേസമയം മിക്സഡ് ഡബിൾസിൽ ഇന്ത്യയുടെ കപൂർ ശിവാനി ഗാഡി സഖ്യം കനേഡിയൻ സഖ്യത്തോട് പരാജയപ്പെട്ടു. ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 5 വിക്കറ്റിന് 120 റൺസ് എന്ന നിലയിൽ. 298 റൺസിന്റെ ലീഡാണ് ഇന്ത്യയ്ക്കുള്ളത്. നാലാം ദിനമായ ഇന്ന് ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യയ്ക്ക് തുടക്കത്തിൽ തന്നെ ഓപ്പണർ യശസ്വി ജയ്സ്വാളിന്റെ വിക്കറ്റ് നഷ്ടമായി എങ്കിലും KL രാഹുൽ, ദേവദത്ത് പടിക്കൽ കൂട്ടുകെട്ട് ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം നൽകി. ഇന്ത്യയുടെ വോട്ടർ ID കാർഡ് സംവിധാനത്തെ പ്രശംസിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US കൂടുതൽ കർശനമായ തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ നടപ്പാക്കുന്നതിന് ഇന്ത്യയുടെ രീതി മാതൃകയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഫെഡറൽ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യുന്നതിന് കർശന നിബന്ധനകൾ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്ന സേവ് അമേരിക്ക ആക്ട് US കോൺഗ്രസ് പാസാക്കണമെന്ന അഭിപ്രായവും ട്രംപ് മുന്നോട്ട് വച്ചു. ഗാസയിലെ സ്ഥിതിഗതികളുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയിൽ മികച്ച പുരോഗതി ഉണ്ടായതായി US പ്രത്യേക പ്രതിനിധി ജാരഡ് കുഷ്നർ. ഗാസയുടെ പുനർനിർമ്മാണം, ഇസ്രായേലിന്റെ സുരക്ഷാ ആശങ്കകൾ എന്നിവയിലാണ് ചർച്ചകൾ കേന്ദ്രീകരിച്ചതെന്ന് കുഷ്നർ പറഞ്ഞു. ട്രംപ് ഭരണകൂടം ഈ മാസം ആദ്യം പ്രഖ്യാപിച്ച ഗാസ വെടിനിർത്തൽ കരാർ ഇസ്രായേൽ പ്രധാനമന്ത്രി നിരസിച്ചതിനെ തുടർന്നാണ് കൂടിക്കാഴ്ച. സെമികോൺ ഇന്ത്യയുടെ 5ാം പതിപ്പ് അടുത്ത മാസം 17 മുതൽ ന്യൂഡൽഹിയിൽ നടക്കും. 3 ദിവസത്തെ സമ്മേളനത്തിൽ 40ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 500ലധികം പ്രദർശകരും 240 ഓളം കമ്പനികളും പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിപാടി ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന്റെ വികസനയാത്രയിൽ പുതുചരിത്രം കുറിച്ച്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്നും നേരിട്ടുള്ള കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിദേശ ഫണ്ടിംഗിൽ സുതാര്യത ഉറപ്പുവരുത്തുകയാണ് FCRA ഭേദഗതി ബില്ലിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ബ്രിക്സ് സ്ഥിതി മന്ത്രിമാരുടെ യോഗം കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കർണാടക പബ്ലിക് സർവീസ് കമ്മീഷൻ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസിൽ 21 സ്ഥലങ്ങളിൽ പരിശോധന നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേരള പോലീസിന്റെ എഐ ട്രാക്ക്, ഇന്റഗ്രേറ്റഡ് ബീച്ച് മാനേജ്മെന്റ് സിസ്റ്റം, സൈബർ വാൾ എന്നീ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ലോകകപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: ആകാശവാണി.

0: നുകരും.
1: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
2: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
7: രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപ മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും, കൈ നിറയെ സമ്മാനങ്ങൾ നേടും. August 16 മുതൽ 31 വരെ, August 23 തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
4: August 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. August 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 50,000 രൂപയും 2 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
5: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
3: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.

0: താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ് മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
0: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ലിയ ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ ചെന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
0: നടത്താം.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈജി ഫ്യൂച്ചറിൽ എന്താ ഇത്ര അത്യാവശ്യം? ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യമുണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്. എന്നാ ഞാനും വരുന്നളിയാ.
4: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
3: 20 കാറുകൾ,
2: 25 സ്കൂട്ടറുകൾ,
3: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 1,00,000 രൂപ വീതം 100 പേർക്ക്
3: ബമ്പർ സമ്മാനമായി BMW കാർ,
2: അങ്ങനെ 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

0: കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക് പിന്നെ കാർ സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ് കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
5: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
6: അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
4: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം.
7: സ്റ്റേ ട്യൂൺ എൻ റേഡിയോ 91.2.

0: ചേട്ടാ മൈജിയിലേക്ക് വിടാം.
1: ഓണം ഷോപ്പിംഗോ?
0: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
1: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
4: ഓഫർ കണ്ടിട്ട്
3: ഡിസ്കൗണ്ട് ഉണ്ടാ?
4: അതുണ്ട്, പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
3: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
6: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ 91.2.

0: എന്താ ചേട്ടാ ഒരു വിഷമം?
1: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
0: അതിനെന്താ, മൈജിന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. അപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
2: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: 30 കോടി രൂപയുടെ
4: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
5: മൈജി ഓണം മാസോണം.
6: You're listening to Enter Radio 91.2.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്? ഓഫർ കണ്ടിട്ട് ഡിസ്കൗണ്ട് ഉണ്ടാ?
7: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
6: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
8: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: വയറിനാണെ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
10: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
11: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
12: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
13: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
14: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
13: 45 ദിവസോ?
14: മൈജി ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
8: മൈജി ഓണം മാസ് ഓണം സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.

0: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്ത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
4: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
3: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
4: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
3: സകല കമ്പനിയുടെ സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
4: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
3: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചങ്ങള് നടന്നത്.
4: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
3: നടത്താം.
5: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
7: 20 കാറുകൾ,
6: 25 സ്കൂട്ടറുകൾ,
7: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
6: 100,000 രൂപ വീതം 100 പേർക്ക്
7: ബമ്പർ സമ്മാനമായി BMW കാർ,
6: അങ്ങനെ 30 crore രൂപയുടെ
7: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
5: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
8: രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
5: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
9: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
10: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
11: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
12: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
13: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഹൃദയത്തോട് തൊട്ടു നിൽക്കുന്ന ഈണങ്ങളും ഓർമ്മകളുടെ മധുരവും ഒത്തുചേർന്ന് നമ്മൾ കാത്തിരുന്ന ആ നിമിഷം എത്തിയിരിക്കുകയാണ്. പാട്ടിന്റെ വഴിയിലൂടെ ഒരുമിച്ച് സഞ്ചരിക്കാൻ, ഈണങ്ങളുടെ തേൻമഴയായി നനയാൻ ഇനി എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചിലൂടെ നമുക്ക് പോകാം. ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ചോദിക്കാം. ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വിളിക്കൂ, വിളിക്കണേ. നമ്പർ ഇതാണ്, 9544700909. ഇന്ന് നിങ്ങളോടൊപ്പം കൂടെയുള്ളത് അർജുൻ നിതിനാണ്. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ.

0: നമ്മളങ്ങനെ പാട്ടാക്കട്ടെ, വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഇന്ന് ഗാനമഞ്ചരിയിൽ കൂടെ ഉള്ളത് അറിഞ്ഞ നിതിനും പാട്ടൊക്കെ പിടിച്ചിടാനായിട്ട് ഇവിടെ ഐശ്വര്യ ഇവിടെ കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കുന്നതിന് അപ്പൊ തന്നെ പിടിച്ചിടാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾ വിളിക്കുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് കാണാൻ പറ്റൂ. കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് തിരികെ വരാം. ഹലോ, ഹലോ, നമസ്കാരം. ഇതാരാണ്? അൻസാറേ, ഏത് പാട്ടാണ് ഇന്ന് വേണ്ട ഗാനമഞ്ചരിയില്?
1: എനിക്ക് ഒരു തുള്ളു കാക്കപ്പൂ കടൽ തരാമ, ഒരു കൂലത്തുമ്പപ്പൂ പകരം തരാമെന്നുള്ളത്.
0: ആ പാട്ട് വെച്ചത് ആർക്ക് വേണ്ടി ഇന്ന് ഈ പാട്ട് ഡെഡിക്കേറ്റ്
1: ചെയ്യുന്നത്? ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എഫ് എം റേഡിയോ വെക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും, പിന്നെ എഫ് എം റേഡിയോ വെക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഓണാശംസകൾ പിന്നെ നീട്ടിയിരുന്നു.
0: ഓക്കെ, അപ്പൊ എനിക്ക് ഓണാശംസകൾ നേരിടുന്നുണ്ടല്ലേ.
1: ആ ഡെഡിക്കേഷൻ ഉണ്ട് പാട്ട്, നിതിന് ഡെഡിക്കേഷൻ ഉണ്ട്.
0: നമുക്ക് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൊണ്ട്. ഹായ് ഗാനമഞ്ജരി, ഞാൻ വടക്കും തലയിൽ നിന്നും ശൈലയാണ്. എനിക്ക് ദോസ്ത് എന്ന സിനിമയിലെ തത്തമ്മ പേര് എന്ന പാട്ട് വെച്ചു തരുമോ ചോദിച്ചിരിക്കുകയാണ്. ഉറപ്പായിട്ടും വെച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ രണ്ട് പാട്ടും കേട്ട് തിരിച്ചു വരാം.

0: ചേട്ടന്റെ വിഷമം.
1: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
0: അതിനെന്താ, മൈജിന്ന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
2: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ

0: ഓപ്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
4: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
5: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ,
7: രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫാസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
8: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമാണ്.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, എങ്ങനെയാണ് ജീവിതം ഇത്രയും മനോഹരമായി ആസ്വദിക്കാൻ കഴിയുന്നതെന്ന്. പക്ഷേ സത്യത്തിൽ ജീവിതം എൻജോയ് ചെയ്യാൻ വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട. ചില ചെറിയ സന്തോഷങ്ങൾ മതി. നമ്മളെ സന്തോഷിപ്പിക്കുന്ന ആളുകൾ, നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ, മനസ്സിൽ സൂക്ഷിക്കുന്ന ചില ചില നല്ല നല്ല ഓർമ്മകൾ, ഇതൊക്കെയാണ് ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കുന്നത്. മറ്റുള്ളവരുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും എങ്ങനെ മനോഹരമാക്കാം എന്ന് ചിന്തിക്കാം. അങ്ങനെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകളിലേക്ക് നമുക്ക് പോകാം. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങളുടെ കൂടെ അത് വെച്ചു തരാൻ അർജുന ഇതിനുണ്ട്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ നിങ്ങൾ ചോദിക്കൂ, ചോദിക്കാനായിട്ട് വിളിക്കൂ, വിളിക്കണം. നമ്പർ ഇതാണ്, 9544707092. നമുക്ക് കണ്ടൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ സംസാരിക്കാം. ഹലോ,
2: ഹലോ,
1: ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാണ് സംസാരിക്കുന്നത്? സജിട്ടൻ, എന്തൊക്കെയുണ്ട് വിശേഷം? ആ, ഇന്ന് ഏത് പാട്ടാ ചേട്ടന് വേണ്ടേ? ഏത് പാട്ടാണ് പറയൂ.
2: ഓർമ്മകളിൽ ഓണം എന്ന ആൽബത്തില് അപ്പം തെളിഞ്ഞന്റെ മുറ്റത്ത് വേളിക്കൽ മുക്കൂറ്റി പൂവും വിരിഞ്ഞു എന്നുള്ള പാട്ടാ.
1: ഓക്കെ, നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ. ഓണമൊക്കെ എവിടം വരെയായി?
2: ഓണമൊക്കെ എല്ലാം ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
1: ആണല്ലേ, ഓക്കെ. അപ്പൊ നമുക്ക് ചേട്ടന് വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ.
2: ഓക്കെ.
1: നമുക്കൊരു മെസ്സേജ് ഉണ്ട് എന്നോടൊപ്പം. ഹായ് ഗാനമഞ്ജരി, നമസ്കാരം. ഞാൻ സഹദേവൻ ഫ്രം ഇടുക്കി. എനിക്ക് അന്നക്കിളി എന്ന തമിഴ് സിനിമയിലെ അന്നക്കിളി ഉനൈ തേടി എന്ന പാട്ട് വെച്ച് തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ് സഹദേവൻ ചേട്ടൻ. അപ്പോൾ ചേട്ടനോട് നമുക്ക് ആ പാട്ടും എന്നോടൊപ്പം കേൾക്കാം.

0: സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
3: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
0: അതെങ്ങനെ?
3: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: അല്ലേ, താനെന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
5: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
4: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
5: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
4: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
5: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
4: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
5: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോള് അങ്ങ് നടത്താം.
4: എടി മിടുക്കി.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻറേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
6: യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഒരു ബ്രേക്കും പാട്ടും ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഗാനമഞ്ജരിയോടൊപ്പം കൂടെ ഉള്ളത് ആദ്യം നിതിനാണ്. ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ ഗാനമഞ്ജരിയിലേക്ക്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700902. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് വേലു ഫ്രം മൈനാപ്പള്ളി. ചോദിച്ചിരിക്കുന്ന പാട്ട് ഇതാണ്, വൈശാഖ സന്ധ്യ എന്ന പാട്ടാണ് ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ആ പാട്ട് കേൾക്കാം. അതിനോടൊപ്പം നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോവാം. ഹലോ,
7: നമസ്കാരം.
6: ആ അജിചേട്ടൻ പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട് വിശേഷം?
7: വിശേഷം
6: ഇന്ന് വെയിൽ കിട്ടി എന്ന് പറയുമ്പോ. അപ്പൊ ഇന്നലെയൊക്കെ മഴയായിരുന്നോ?
7: മൂടലുണ്ടായിരുന്നു.
6: ആ ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ ഈ വെയിലുള്ള ഈ സായനത്തില്? എടുത്തില്ലേ, നമുക്ക് ചോദിക്കാം. നമുക്ക് ചോദിക്കാം, അത് എടുക്കാഞ്ഞെന്ന് അറിയാലേ വേറെ കോളൊക്കെ വരുമ്പോ നമുക്ക് ചിലപ്പം കിട്ടാത്തായിരിക്കും. ആ ഇന്ന് ഏത് പാട്ടാ
7: ചേട്ടന് വേണ്ടേ?
6: അന്ന് ആ പാട്ടൊന്ന് പാടാവോ? അന്ന് നമുക്ക് പാട്ട്
7: കേൾക്കാം.
6: ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ ആ പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ.

0: കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷിൽ ലഭ്യമാണ്. കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ, പദാരം.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
4: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
3: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
5: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
8: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 8 റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: യെസ്, നമ്മളങ്ങനെ പാട്ടാക്കിയിട്ട് തിരികെ വന്നിരിക്കുകയാണ് വീണ്ടും ഗാനമഞ്ചരിയിലേക്ക്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ ഗാനമഞ്ചരിയിലേക്ക്. ഇതേപോലെ പാട്ടുകൾ കേൾക്കാൻ നിങ്ങൾ ഡെഡിക്കേഷൻസൊക്കെ പറയാം. അപ്പോൾ ഇതിനായിട്ടുള്ള നമ്പർ ഇതാണ് വിളിക്കേണ്ടത്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പം നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് തിരിച്ചു വരാം.
2: ഹലോ
1: ഹലോ, ഇത് ആരാണ് വിളിക്കുന്നത്? റീന ചേച്ചി, എവിടുന്നാ വിളിക്കുന്നേ? മണ്ണൂർക്കാവിൽ. എവിടുന്ന്?
2: മണ്ണൂർക്കാവ് തോട്ടുമുഖം. ഞങ്ങൾക്കൊരു 10 പെണ്ണായിരുന്നു. ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ശ്രീജാത്താടേയും പിന്നെ തലാക്കാടേയും കല്യാണം.
1: അപ്പോൾ ഇന്ന് അവർക്ക് വേണ്ടിയാണോ ഡെഡിക്കേഷൻ? അപ്പോൾ ഇന്ന് ഏത് പാട്ട് അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നേ?
2: അതിനുവേണ്ടി ഒരു പാട്ട്. നീൻപദങ്ങളിൽ നൃത്തമാടും എന്റെ സ്വപ്ന ജാലപ്പഴയത്.
1: അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി ആ പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജ് ഉണ്ട്. കായംകുളം മനുവാണ്, എനിക്ക് ബാബാ കല്യാൺ എന്ന സിനിമയിലെ കൈ നിറയെ വെണ്ണ തരാം എന്ന പാട്ട് വെച്ച് വരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ്. ഡെഡിക്കേഷൻ ഉണ്ട് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ പേര് പക്ഷേ പറഞ്ഞിട്ടില്ല മനു. എന്തായാലും നമുക്ക് മനുവിൻ്റെ അമ്മയ്ക്ക് വേണ്ടി ആ പാട്ട് ഇതിനോടൊപ്പം കേൾക്കാം.

0: വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
1: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശയാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
0: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
1: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: ചേട്ടാ, മൈജിയിലേക്ക് വിടാം.
5: ഓണ ഷോപ്പിംഗോ?
4: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
5: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 1 ലക്ഷം വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
6: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഇന്ന് ഗാനമഞ്ചരിയിൽ നിങ്ങളോടൊപ്പം കൂടെ ഉള്ളത് ആർജി നിതിനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ ഗാനമഞ്ചരിയിലേക്ക്. വിളിക്കുന്ന നമ്പർ ഇതാണ്, 954-7001-2 എന്ന്. ഇപ്പം നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ, ഞാൻ 2-3 ദിവസം
0: ഇപ്പൊ എടുത്തില്ലേ ചേട്ടാ, പറഞ്ഞോളൂ. ഇത് ആരാണ് വിളിക്കുന്നത്? സുനിലേട്ടൻ. ആ ഓക്കെ, സുനിലേട്ടൻ എന്തൊക്കെയുണ്ട് വിശേഷം? തൂവാനത്തുമ്പ് കേൾക്കാത്ത ഏത് പാട്ടായിരുന്നു വേണ്ടേ? സ്നേഹം പൂത്തു തുടങ്ങി ആ പാട്ടൊന്നും. ഓക്കെ, ആ പാട്ട് വെച്ചേരാം കേട്ടോ. ഓക്കെ, യെസ്, നമുക്ക്

എന്നോടൊപ്പം മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഗുഡ് ഈവനിങ് നിതിൻ, ഐശ്വര്യ, രണ്ടുപേർക്കും നമസ്തേ. എനിക്ക് സൂപ്പർമാൻ എന്ന ചിത്രത്തിലെ ഓണത്തുമ്പി പാടു എന്ന ഗാനം വെച്ച് തരുമല്ലോ. ഈ ഗാനം എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. സ്നേഹത്തോടെ ചേരാവള്ളി ശിവൻചേട്ടൻ, കായംകുളം നിന്നും. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ഈ പാട്ട് ഇതിനോടൊപ്പം കേൾക്കാം.

0: ചേട്ടാ മൈജിയിലേക്ക് വിടാവോ?
1: ഓണർ ഷോപ്പിംഗോ?
0: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
1: കാറും സ്കൂട്ടറും ബി എം ഡബ്ല്യൂ ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും. കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ
4: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രണ്ടാം സമ്മാനം 25,000. കൂടാതെ ഓരോ 50,000 ഡയമണ്ട് പർച്ചേസിനും 1 ഗോൾഡ് കോയിൻ സമ്മാനം.
5: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
3: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
6: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
7: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
8: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
9: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
10: രണ്ടും ഒരുമിച്ചായാലോ?
9: ഒരുമിച്ച് കിട്ടാനോ?
10: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
9: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
11: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ടുവേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
12: ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
13: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: അങ്ങനെ വീണ്ടും നമ്മൾ തിരികെയാണ്. ഇതെന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെ ഉള്ളത് അർജുൻ നിതിനാണ്. ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700921. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. മോഹർ എന്ന ഹിന്ദി മൂവിയിലെ സുബഹസി ലേക്കർ എന്ന പാട്ട് വെച്ച് തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ് ഷിയാസ് കായംകുളം. നിതിനേട്ടാ ചായ കുടിച്ചെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചായ കുടിച്ചു, ഷിയാസ് ചായ കുടിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ആ പാട്ട് കേൾക്കാം. പക്ഷേ അതിനോടൊപ്പം നമുക്കൊരു മറ്റ് കോളുണ്ട്, നമുക്ക് ആ കോളിൽ കൂടെ പോകാം. ഹലോ. ഹലോ, ആ വിജയൻ ചേട്ടൻ.
2: ആ
1: പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട് വിശേഷം?
2: വിശേഷം ചായ കുടിയെ കഴിഞ്ഞു, ഓണത്തിന്റെ പണിയൊക്കെ ഉണ്ട്.
1: ആ ഇടയ്ക്ക് ഈ പണിയൊക്കെ ചെയ്തിട്ട് റെസ്റ്റ് എടുക്കാനുള്ള സമയം കിട്ടുന്നുണ്ടോ?
2: ഇല്ലേ.
1: ഓക്കെ, എന്തായാലും ഇന്ന് ഏത് പാട്ടാ ചേട്ടന് വേണ്ടേ?
2: എനിക്ക് ശങ്കരാഭരണത്തിന്റെ ഒരു പാട്ടായിക്കോട്ടെ. ശങ്കര എന്നുള്ള
1: ശങ്കര ആ പാടാന്ന്? ഇന്ന് കടൽ ആരൊക്കെ വന്ന്?
2: ഇപ്പോഴാരും വന്നില്ല, വെയിലായതുകൊണ്ടാണ്.
1: അപ്പൊ ഡെഡിക്കേഷൻ ഇല്ലേ അന്നേരം?
2: ഇല്ല, നമ്മൾ കേൾക്കുന്നവരെല്ലാവരും.
1: ഓക്കെ ചേട്ടാ, അന്നേരം നമുക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ.
2: ഓക്കെ
1: ഓക്കെ.

0: എത്ര സന്തോഷം.
1: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ ബി എം ഡബ്ല്യു വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക.
0: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാ.
2: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടൂ വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
5: അല്ലേ, താനെന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
6: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ച് ആൻഡ് ജെ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
5: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
6: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
5: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
6: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണം നടത്തുന്നത്.
5: രണ്ട് ജോയിസിലും പാർക്കിംഗിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
6: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
5: എടി മെടുക്കി.
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി, ഹാപ്പി ഹോം, ഗാനമഞ്ജരി.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: അങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേട്ട് നമ്മൾ തിരികെ എത്തിയിരിക്കുകയാണ് ഗാനമഞ്ജരിയിലേക്ക്. ഗാനമഞ്ജരി നിങ്ങൾക്കും ഇതേപോലെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544-7000-912. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. തിരുവോണ കൈനീട്ടം എന്ന തരംഗിണി ആൽബത്തിലെ ഇല്ലക്കുളങ്ങര ഇന്നലെ എന്ന് തുടങ്ങുന്ന ദാസേട്ടൻ പാടിയ ഗാനം ഒന്ന് പ്ലേ ചെയ്ത് തരണേ. ബാബുരാജേട്ടൻ കൊല്ലത്തുനിന്ന് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഈ അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൊണ്ട് നമുക്ക്, ഹായ് നിതിൻ, ഞാൻ ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് മഴവിൽ കൂടാരം എന്ന പടത്തിൽ എം ജി ശ്രീകുമാറും ചിത്ര ചേച്ചിയും പാടി മനോഹരമാക്കിയ മഞ്ഞിൽ മായും സായനം എന്ന പാട്ട് വെച്ച് വരുമോ ചോദിച്ചിരിക്കുകയാണ്. ഞാൻ കാത്തിരിക്കും ഈ പാട്ടിനായിട്ട് എന്ന് പറഞ്ഞിട്ട് എന്തായാലും നമുക്ക് ഈ പാട്ട് വെച്ചു കൊടുക്കാം. ഈ രണ്ട് പാട്ട് നമുക്ക് കേട്ട് തിരിച്ചു വരാൻ തരാം.

0: ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്ത് പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനിൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
2: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
3: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
4: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
5: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
4: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
5: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
6: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, മഹത്തായ 30ാം വർഷത്തിലേക്ക് നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
7: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
8: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്താ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
9: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
7: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
10: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
11: രണ്ടും ഒരുമിച്ചായാലോ?
10: ഒരുമിച്ച് കിട്ടാനോ?
11: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
10: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 8 റേഡിയോ 91.2 ഗാനമഞ്ചരിയിലേക്ക്.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
1: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
4: ഓഫർ കണ്ടിട്ട് ഡിസ്കൗണ്ട് ഉണ്ടോ?
5: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
3: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി. രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
6: യെസ്, കമ്മിങ് ബാക്ക് ടു എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയിൽ കൂടെ ഉള്ളത് ആർജൻ നിതിനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ വെച്ച് തരാനായിട്ട്, നിങ്ങൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് വേഗം തന്നെ വിളിച്ചുള്ളൂ ഗാനമഞ്ജരിയിലേക്ക്. അതിനായിട്ട് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544701912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്, നമുക്ക് ആ മെസ്സേജിലോട്ട് പോവാം. ഹായ് ഗാനമഞ്ജരി, ഗുഡ് ഈവനിങ്, ഐ ആം സ്മിത സന്തോഷ് ഫ്രം വവ്വാക്കാവു. പ്ലീസ് പ്ലേ ദി സോങ് സ്വാമി സ്വാമി. അല്ലു അർജുൻ അഭിനയിച്ച പുഷ്പയിലെ പാട്ടാണ്. അപ്പോൾ നമുക്ക് ഈ പാട്ട് കേട്ട് തിരിച്ചു വരാം.

നമ്മൾ വെടികേത്തിരിക്കുകയാണ്. ഗാനമഞ്ചനായിരുന്നു ഇഷ്ടപ്പെട്ട പാട്ട് കേട്ടു എന്ന് വിശ്വസിക്കുന്നു. തുടർന്നും കേട്ടുകൊണ്ടേ എന്റെ റേഡിയോ 1 പോയിന്റ് ആസ്വദിക്കും.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
1: മൈ ജി ഫ്യൂച്ചറില്
0: എന്താ ഇത്ര അത്യാവശ്യം?
1: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളിയാ.
2: മൈ ജി ഓണം മാസോണം സീസൺ 4
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
7: രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
8: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
9: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
10: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
8: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഷിപ്പ് ബ്ലോക്ക് നിർമ്മാണത്തിനായി കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഭൂമി വിട്ടു നൽകാനും മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി. കേരളത്തിന്റെ വികസനയാത്രയിൽ പുത്തൻ നാഴികക്കല്ലായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 2025 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി താരങ്ങളായ ട്രീസ ജോളിയും മുഹമ്മദ് അജ്മലും ഉൾപ്പെടെ 17 പേർക്ക് അർജ്ജുന അവാർഡ്. ഓണത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന് സംസ്ഥാനത്ത് നാളെ തുടക്കം. മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. ഓണാഘോഷ പരിപാടികൾക്കായി രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങളിൽ നിന്നു മാത്രമേ പാകം ചെയ്ത ഭക്ഷണം വാങ്ങാവൂ എന്ന് മുന്നറിയിപ്പ് നൽകി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കം. വാർത്തകൾ വിശദമായി. കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഷിപ്പ് ബ്ലോക്ക് നിർമ്മിക്കുന്നതിനായി കൊച്ചി രാമൻതുരത്തിൽ 18.16 ഏക്കർ ഭൂമി പാട്ടത്തിന് നൽകാൻ അനുമതി നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം. 5,000 കോടി രൂപയുടെ നിക്ഷേപം ഇവിടെയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇതിനായി 1,105 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളും ബോണസും നൽകുന്നതിനായി 630 കോടി രൂപ അനുവദിച്ചതായും അദ്ദേഹം പറഞ്ഞു.
1: നമ്മുടെ കൊച്ചി നഗരത്തിന് അടുത്തുള്ള രാമൻതുരത്തിൽ കൊച്ചി ഷിപ്പ്യാർഡിന് 18.16 ഏക്കർ ലീസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള തീരുമാനമെടുത്തു. അത് ഷിപ്പ് ബ്ലോക്ക് നിർമ്മാണമാണ്. 5,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് അവിടെ നടത്താം എന്നേറ്റിരിക്കുന്നത്. സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ, അടുത്ത മാസത്തേക്ക് കിട്ടേണ്ട പെൻഷൻ, സാമൂഹ്യക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യുകയാണ്. അതിനായിട്ടുള്ള 1,105 കോടി രൂപ അനുവദിച്ചു.
0: ഓണക്കിറ്റ് വിതരണം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നതായും 600,000 കിറ്റുകൾ തയ്യാറാക്കിയതിൽ 300,000 കിറ്റുകൾ റേഷൻ കടകളിൽ എത്തിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ വികസനയാത്രയിൽ പുത്തൻ നാഴികക്കല്ലായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ആദ്യ 2 എക്സിം കണ്ടെയ്നറുകളുടെ ഫ്ളാഗ് ഓഫ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. തുറമുഖങ്ങളുടെ സമഗ്ര വികസനത്തിന് സ്വകാര്യ മൂലധനവും നിക്ഷേപവും അത്യന്താപേക്ഷിതമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ സമഗ്ര സമുദ്ര സാമ്പത്തിക വികസനം ലക്ഷ്യമിടുന്ന മിഷൻ സമുദ്ര പദ്ധതിയുടെ ലോഗോയും ചടങ്ങിൽ പുറത്തിറക്കി. കേരളത്തിലെ 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളും 1 കണ്ടെയ്നർ സ്റ്റേഷനും 18 മിനി തുറമുഖങ്ങളും സംയോജിപ്പിച്ച് സംസ്ഥാനത്തെ തുറമുഖ നഗരമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതിയാണ് മിഷൻ സമുദ്രയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 2025 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി ബാഡ്മിന്റൺ താരം ട്രീസ ജോളിയും അത്ലറ്റ് മുഹമ്മദ് അജ്മലും ഉൾപ്പെടെ 17 പേർക്ക് അർജ്ജുന അവാർഡ് ലഭിച്ചു. 4x400 റിലേയിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവച്ച താരമാണ് പാലക്കാട് സ്വദേശിയായ മുഹമ്മദ് അജ്മൽ. കണ്ണൂരിൽ നിന്നുള്ള താരമാണ് ട്രീസ ജോളി. ഗായത്രി ഗോപീചന്ദ്, തേജസ്വിൻ ശങ്കർ, വിദിത് ഗുജറാത്തി തുടങ്ങിയവരും അർജ്ജുന അവാർഡ് ജേതാക്കളിൽ ഉൾപ്പെടുന്നു. സമഗ്ര സംഭാവനയ്ക്കുള്ള അർജ്ജുന പുരസ്കാരത്തിന് ഇന്ത്യൻ ഫുട്ബോൾ മുൻ താരം ഉസൈയ അരുമൈ നായകം അർഹനായി. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഷൂട്ടിംഗ്, ഗുസ്തി എന്നിവയിലായി 5 കായിക പരിശീലകർ ദ്രോണാചാര്യ അവാർഡ് സ്വന്തമാക്കി. സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാളെ മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിക്കും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഓണത്തോടനുബന്ധിച്ച് 4 കിലോഗ്രാം വീതം അരി വിതരണം ചെയ്യുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ സംഘടിപ്പിച്ച ഓണാഘോഷം നിയമസഭയിൽ നടന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രിയും ചേർന്ന് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മന്ത്രിമാർ, എംഎൽഎമാർ, സാംസ്കാരിക സാമുദായിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് ഈ മാസം 24 തുടക്കമാകും. 30ാം തീയതി വരെ 35 വേദികളിലായി വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ടൂറിസം മന്ത്രി പി സി വിഷ്ണുനാഥ് തിരുവനന്തപുരത്ത് അറിയിച്ചു. ഓണാഘോഷങ്ങളുടെ ഭാഗമായി നഗരവീഥികളിൽ ദീപാലങ്കാരവും ഒരുക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: സംസ്ഥാനതല ഓണാഘോഷങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനം 24 വൈകിട്ട് നിശാഗന്ധിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. 30ന് സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. 35 വേദികളിലായി 3,400 കലാകാരന്മാർ പങ്കെടുക്കുന്ന 340 കലാപരിപാടികളാകും തിരുവനന്തപുരത്ത് നടക്കുക. ഇതോടൊപ്പം 13 ജില്ലകളിലും DTPCകളുടെ ആഭിമുഖ്യത്തിൽ ജില്ലാതല ആഘോഷങ്ങളും നടക്കും.
0: KSRTCയുടെ എക്സിക്യൂട്ടീവ് AC വോൾവോ ലക്ഷറി ബസ് സർവീസ് വ്യാഴാഴ്ച മുതൽ സർവീസ് ആരംഭിക്കും. തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് 4:15 കൊണ്ട് എത്തുന്ന വിധത്തിലാണ് പുതിയ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. തിങ്കൾ മുതൽ വെള്ളി വരെ തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 5:30, തിരികെ വൈകിട്ട് 5:30 എറണാകുളത്ത് നിന്നുമാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങളിൽ നിന്നു മാത്രമേ ഓണാഘോഷ പരിപാടികൾക്കായി പാകം ചെയ്ത ഭക്ഷണം വാങ്ങാവൂ എന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ഭക്ഷണപ്പൊതികളിൽ പാക്ക് ചെയ്ത തീയതിയും സമയവും 2 മണിക്കൂറിനുള്ളിൽ കഴിക്കണമെന്ന നിയമപ്രകാരമുള്ള മുന്നറിയിപ്പും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ലേബലും വിവരങ്ങളും ഇല്ലാതെ പാക്ക് ചെയ്ത ഭക്ഷണം വിൽക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സിംഗപ്പൂരിൽ നടന്ന 24th ആസിയാൻ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി 3 മെഡലുകൾ സ്വന്തമാക്കി കണ്ണൂർ പുഴാതി സ്വദേശി അദീതി നമ്പ്യാർ. 6 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിഭാഗത്തിലാണ് മെഡൽ നേട്ടം. ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ റാപ്പിഡ് റേറ്റഡ് താരം എന്ന റെക്കോർഡും അദീതി കരസ്ഥമാക്കി. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. കായിക വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഖേലോ ഇന്ത്യ പദ്ധതിയുമായി ചേർന്ന് നടത്തുന്ന ലീഗിന്റെ ഉദ്ഘാടനം മന്ത്രി റോജി എം ജോൺ നിർവഹിക്കും. കോളേജ് ക്യാമ്പസുകളിലേക്ക് വോളിബോളിന്റെ പ്രതാപകാലം തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് പരമ്പരയിലെ 1st നാലാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് 288 റൺസിന്റെ ലീഡ്. 2nd ഇന്നിംഗ്സിൽ ഇന്ത്യ 193 റൺസിന് പുറത്തായി. സ്പിന്നർമാരെ തുണയ്ക്കുന്ന പിച്ചിൽ 4 വിക്കറ്റെടുത്ത പേസർ അഷിത ഫെർണാണ്ടോയാണ് 2nd ഇന്നിംഗ്സിൽ ഇന്ത്യയെ തകർത്തത്. പ്രഭാത് ജയസൂര്യ 3 വിക്കറ്റ് നേടി. അർദ്ധ സെഞ്ചുറി നേടിയ ഋഷഭ് പന്താണ് ഇന്ത്യയുടെ ടോപ് സ്കോറർ. 2nd ഇന്നിംഗ്സിൽ ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 4th ദിനം കളി നിർത്തുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 84 റൺസ് എന്ന നിലയിലാണ്. മത്സരം അവസാനിക്കാൻ ഇനി 1 ദിനം മാത്രമാണ് അവശേഷിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂരും കാസർഗോഡും നാളെയും മഞ്ഞ ജാഗ്രത തുടരും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ ഉയർന്ന കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 493 പോയിന്റ് ഇടിഞ്ഞ് 77,235, നിഫ്റ്റി 133 പോയിന്റ് നഷ്ടത്തിൽ 24,155 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 160 രൂപ വർദ്ധിച്ച് 114,320 രൂപയും ഗ്രാമിന് 14,290 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഷിപ്പ് ബ്ലോക്ക് നിർമ്മാണത്തിനായി കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഭൂമി വിട്ടുനൽകാനും മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി. കേരളത്തിന്റെ വികസനയാത്രയിൽ പുത്തൻ നാഴികക്കല്ലായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 2025 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി താരങ്ങളായ ട്രീസ ജോളിയും മുഹമ്മദ് അജ്മലും ഉൾപ്പെടെ 17 പേർക്ക് അർജുന അവാർഡ്. ഓണത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന് സംസ്ഥാനത്ത് നാളെ തുടക്കം. മന്ത്രി എൻ ശംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. ഓണാഘോഷ പരിപാടികൾക്കായി രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങളിൽ നിന്നു മാത്രമേ പാകം ചെയ്ത ഭക്ഷണം വാങ്ങാവൂ എന്ന് മുന്നറിയിപ്പ് നൽകി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ബി കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
1: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
2: 20 കാറുകൾ,
1: 25 സ്കൂട്ടറുകൾ,
2: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
1: 100,000 രൂപ വീതം 100 പേർക്ക്
2: ബമ്പർ സമ്മാനമായി BMW കാർ,
1: അങ്ങനെ 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: 30 കോടി രൂപയുടെ
0: ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
3: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
5: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
4: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
5: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
4: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
5: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണ നടത്തുന്നത്.
4: രണ്ട് ജോയിസിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചങ്ങള് നടന്നത്.
5: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ്
4: നടത്താം.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
0: ത്രില്ലടുപ്പിക്കുന്ന ഓണ ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
6: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
0: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
6: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.

0: കാർ ബുക്ക് ചെയ്താ
1: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
0: 45 ദിവസം
1: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: മൈജിയോണം മാസോണം സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3,00,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി റേഡിയോ 91.2.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

0: സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
3: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്താ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
1: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ
0: ഡയമണ്ട്സിനോടൊപ്പം. നമ്മുടെ വൈബ്, നമ്മുടെ പാട്ട്. കേൾക്കൂ എന്റെ റേഡിയോ 91.1.

0: ഓഫറിനേക്കാൾ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
1: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3,00,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

0: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാ.
2: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
4: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
5: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: എന്താ ചേട്ടാ ഒരു വിഷമം?
1: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
0: അതിനെന്താ, മൈജിന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇ എം ഐ ഉണ്ട്. അപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
2: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: മനസ്സിനെ തൊട്ടറിഞ്ഞ പാട്ടുകളുമായി എന്റെ റേഡിയോ 91.2 കേട്ടുകൊണ്ടേയിരിക്കൂ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക് പിന്നെ കാർ സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
3: രണ്ടും ഒരുമിച്ച് ആയാലോ?
2: ഒരുമിച്ച് കിട്ടാനോ
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ് കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
1: മൈ ജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം?
2: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളിയാ.
3: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.

0: ഉദാഹരണത്തിന് മൈ ജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ.
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.

0: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
4: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന കുറേ വികാരങ്ങളുണ്ട്. അതിനെ നാം നിർവചിക്കുമ്പോൾ സുഖം, ദുഃഖം, സന്തോഷം, സന്താപം, നിരാശ, ആശ്ചര്യം, അത്ഭുതം എന്നിങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ അതെല്ലാം വെറും പരിമിതമായ നിർവചനമോ അല്ലെങ്കിൽ വൈകാരികതയുടെ അടിസ്ഥാന ചേരുവകളോ മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ അനുഭവങ്ങളായി മുന്നിലേക്ക് വരുമ്പോഴാണ് അതുണ്ടാക്കുന്ന വികാരങ്ങൾ നാം തിരിച്ചറിയുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ, ഈ കോവിഡ് കാലഘട്ടം പോലും എന്തെല്ലാം പുതിയ വികാരങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. അതും വ്യത്യസ്ത ചേരുവകൾ ചേർന്ന്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ വിദേശത്ത് നിന്ന് വരുന്നത് പ്രതീക്ഷിക്കുന്നു. വരണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹം ഒരു വശത്ത്, എത്തിയാലുണ്ടാകാവുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ പ്രയാസമുണ്ട്. അതിലെല്ലാം ഉപരി വീട്ടിൽ കുഞ്ഞുങ്ങളോ പ്രായമായവരോ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാലുണ്ടാകുന്ന പ്രയാസങ്ങൾ, അത് അയൽക്കാരിലുണ്ടാക്കുന്ന വികാരങ്ങൾ, രോഗമാകുമോ ആകില്ലയോ എന്ന വ്യത്യസ്തമായ വികാരങ്ങൾ, ഇതെല്ലാം കൂടി പല ചേരുവകളിൽ ചേരുമ്പോൾ യഥാർത്ഥത്തിൽ അത് തന്നെയുണ്ട് നൂറുതരം വികാരങ്ങൾ. നമ്മൾ സാധാരണ എല്ലാ ദിവസവും ചായ ഇടുമ്പോൾ എല്ലാ ദിവസവും ആ ചായയുടെ രുചി ഒരുപോലെയാകില്ല. ചിലപ്പോൾ അല്പം തേയില കൂടും കുറയും, മധുരം കൂടും കുറയും, ചൂട് കൂടും കുറയും, പാല് കൂടും കുറയും, വെള്ളം കൂടും കുറയും. ഇങ്ങനെയൊക്കെ തന്നെയാണ് മനുഷ്യന്റെ വികാരങ്ങളും. ഇതുവരെ നാം പറഞ്ഞതും അനുഭവിച്ചതും കേട്ടതുമായ വികാരങ്ങൾക്കപ്പുറത്ത് ഇനിയും എത്രയോ വികാരങ്ങൾ നമ്മളെ ഇതുപോലെ പഠിപ്പിക്കാൻ കാത്തിരിക്കുന്നു എന്ന് ആർക്കറിയാം. അല്ലെങ്കിലും അനിർവചനീയമാണല്ലോ, അനന്തമാണല്ലോ ഈ ഭൂഗോളവും ഈ ഭൂമിയിലെ നിർവചനങ്ങളും ജീവിതവുമൊക്കെ. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ

0: ഹോണ്ടാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ. ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയ് അലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: വിമാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
3: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്താ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
1: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
0: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ ഏക റേഡിയോ 91.2.

0: ഓഫറിനേക്കാൾ സമ്മാനങ്ങൾ മനസ്സിലും കേറി.
1: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
4: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
3: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരാവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
4: അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
3: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
4: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
3: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
4: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
3: നടത്താം.
5: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: ചെയ്തോ? കാറ് ബുക്ക് ചെയ്താ?
1: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
0: 45 ദിവസം
1: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: മൈജി ഓണം മാസോണം സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: മനസ്സിനെ തൊട്ടറിഞ്ഞ പാട്ടുകളുമായി എന്റെ റേഡിയോ 91.2 കേട്ടുകൊണ്ടേയിരിക്കൂ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ടിവി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
1: അതിനെന്താ, മൈജിന്ന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. അപ്പൊ 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
2: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാകാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.